ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 19 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രം.

ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 3. സിംല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതും ലോകത്തിലെ ആദ്യ സേവിംഗ്സ് ബാങ്ക് ന്യൂയോർക്കിൽ പ്രവർത്തനം ആരംഭിച്ചതും ഫ്രാൻസിനെതിരെയുള്ള അൾജീരിയയുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചതുമൊക്കെ ഒരു ജൂലൈ 3-നായിരുന്നു. ജൂലൈ 3-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 3. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 127 രാജ്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഒഴിവാക്കുന്നതും പുനരുപയോഗിക്കുന്ന ബാഗുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. ടിബറ്റിന്റെ അർദ്ധ സ്വയംഭരണ പദവി വ്യക്തമാക്കുകയും ടിബറ്റൻ പ്രദേശവും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി നിർണയിക്കുകയും ചെയ്യുന്ന സിംല കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1914 ജൂലൈ 3-നായിരുന്നു. ഇന്ത്യൻ ദേശീയവാദിയായിരുന്ന ബാലഗംഗാധര തിലക് മുസാഫർപൂർ സ്ഫോടനത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1908 ജൂലൈ 3-നായിരുന്നു. ലോകത്തിലെ ആദ്യ സേവിംഗ്സ് ബാങ്ക് ന്യൂയോർക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് 1819 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ജൂലൈ 3-നായിരുന്നു ഫ്രാൻസിനെതിരെയുള്ള അൾജീരിയയുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത്. COVID-19 ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഭൂരഹിതരായ കർഷകർക്ക് കാർഷിക വായ്പ നൽകുന്നതിനായി ഒഡീഷ സർക്കാർ നബാർഡിന്റെ സഹകരണത്തോടെ ബലറാം എന്നൊരു പദ്ധതി ആരംഭിച്ചത് 2020 ജൂലൈ 3-നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രവർത്തകയും പ്രമുഖ സ്ത്രീ അവകാശ പ്രവർത്തകയുമായ ഹൻസ മേത്തയുടെ ജന്മദിനമാണ് ഇന്ന്. 1897 ജൂലൈ 3-നായിരുന്നു അവർ ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെ ചരമദിനമാണ് ഇന്ന്. 1990 ജൂലൈ 3-നാണ് അദ്ദേഹം അന്തരിച്ചത്. കവയത്രി സുഗതകുമാരി, എഴുത്തുകാരി ഹൃദയകുമാരി എന്നിവർ പുത്രിമാരാണ്.

ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം April 22 ജമ്മു കശ്മീരിലെ പെഹൽഗാമിലും നവംബർ 10 ഡൽഹി

0: ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെ സഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സന തക്കായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗ്ഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കിയുൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
1: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ

0: വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തക്കീച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനകൾക്കെതിരെ യോജിച്ച നീക്കങ്ങൾക്കും ഭീകരവാദത്തിനുള്ള സാമ്പത്തിക പിന്തുണ അവസാനിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആസിയാൻ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും അവർ എടുത്തുപറഞ്ഞു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 7.7%. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി തിളക്കമാർന്ന ഉദാഹരണങ്ങളുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ആർത്ഥിക് ദുനിയ സപ്ലൈ ചെയിൻ മേ റുക്കാവട്ടെ, ട്രേഡ് മേ അനിശ്ചിത और ग्लोबल डिमांड में गिरावट से जूझ रही है. लेकिन जैसे कहा जाता है, व्हेन द गोइंग गेट्स टफ द टफ गेट गोइंग. भारत विश्व की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है. पिछले फाइनेंशियल ईयर में भारत की GDP ग्रोथ 7.7% रही है.
0: രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും പേപ്പർ രഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. രാജ്യത്തിന്റെ എണ്ണ ശുദ്ധീകരണ ശേഷി അതിവേഗം വളരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിവർഷം 300 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വിതരണത്തിലും സർക്കാർ സുതാര്യത ഉറപ്പാക്കിയതായും മന്ത്രി വ്യക്തമാക്കി.
2: We have different projects, including refineries, which are at an advanced stage, and over the next 6 months to 2 years, they will be implemented. Those taken collectively would bring our refining capacity to about 300 million metric tons per annum. Now, this in and of itself is a noteworthy and remarkable figure. But if you see that in the context of what's happening in other parts of the world, it becomes more noteworthy.
0: അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള സയ്ദ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയും ബീഹാർ ഗവർണർ സയ്ദ് അദാ ഹസ്നൈനും ഇന്ന് ഇറാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധം കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാരീസിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ BNP പാരിബാസ് ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ചെയർമാനുമായ യാൻ ജെറാർഡിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെയും നിക്ഷേപ അന്തരീക്ഷത്തെയും BNP പാരിബാസ് പ്രശംസിച്ചു. ഫ്ളൈയിംഗ് വെയിൽസിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ബൌഗണിനുമായും ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. അമർനാഥ് യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബൽതാൽ എന്നീ പാതകളിലൂടെ 57 ദിവസം നീളുന്നതാണ് തീർത്ഥാടന യാത്ര. തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ അനന്ത്നാഗ് ജില്ലയിലെയും ഗന്ദർബൽ ജില്ലയിലെയും ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. 4822 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. അടുത്ത മാസം 28 അമർനാഥ് യാത്ര സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ എന്നും കരാറിലെ വ്യവസ്ഥകൾ പരിശോധിച്ചതിനുശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായി

0: മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഈ ആഴ്ചയിൽ ഇത് മൂന്നാം ദിവസമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 9 ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കും എന്നാണ് പ്രവചനം.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗലിന് വിജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇതിഹാസ താരം ലൂക്ക മോൺട്രിഡ്സിന്റെ ക്രൊയേഷ്യയുടെ കിരീട പോരാട്ടം അവസാനിച്ചിരിക്കുന്നു. ആരാധകരുടെ ഹീറോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുമായി ഏറ്റുമുട്ടി ക്രൊയേഷ്യ പുറത്തേക്ക്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ മുന്നിലെത്തിയെങ്കിലും റൊണാൾഡോ പെനാൾട്ടിയിലൂടെ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും വിജയം കൈപ്പിടിയിലൊതുക്കാൻ രണ്ട് കൽപ്പിച്ച് പൊരുതിയതോടെ മത്സരം അത്യന്തം ആവേശഭരിതമായി. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിൽ നിർണായക ലീഡ് പിടിച്ച പോർച്ചുഗൽ വിജയം തൊടുമുമ്പ് ക്രൊയേഷ്യ ഗോൾ മടക്കിയെങ്കിലും വിഎആർ ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. ആസ്ട്രിയയെ 3 ഗോളിന് തകർത്ത സ്പെയിനാണ് പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ.
0: ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 8:30 സ്വിറ്റ്സർലാൻഡ് അൾജീരിയയെ നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. അടുത്ത മാസം 15 മുതൽ 27 വരെ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയുടെ സമയക്രമം BCCI പ്രഖ്യാപിച്ചു. ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2025-27 ഭാഗമായാണ് ഈ പരമ്പര. ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. അതേസമയം ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. തായ്ലൻഡിൽ വടക്കുകിഴക്കൻ മൂതഹാൻ പ്രവിശ്യയിൽ തീർത്ഥാടന യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ 9 സന്യാസിമാർ മരിച്ചു. സന്യാസിമാരുടെ കൂട്ടത്തിലേക്ക് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ കൊല്ലപ്പെട്ടു. 90 പേർക്ക് പരിക്കേറ്റു. വിവിധ സ്ഥലങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ പ്രതിരോധ നടപടിയെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സിറിയയിലെ ഡമാസ്കസിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ ഹെജാസ് ജില്ലയിലെ ഒരു കഫേയിലാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ആഹ്വാനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പത്തിക സുരക്ഷയെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് എയർ സുവിധ 2.0 പോർട്ടൽ സജ്ജമാക്കി വ്യോമയാന മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റ നീക്കം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി അദാനി പോർട്ട് അധികൃതരെ അറിയിച്ചതായും മുഖ്യമന്ത്രി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ക്രൊയേഷ്യ 1-1 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ, അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
9: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവെപ്പ്. കോൺടാക്ട് 9447760 3 9400789 00 9447560 336.
7: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
10: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: മുന്തിരി കല്ലിന് കയ്പ അല്ലേ? കല്ലിന്റെ കയ്പ നീ ഒന്നറിയും.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISRO

അംഗീകാരത്തോടു കൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി.

0: celebrate pregnancy with Kinder Hospitals. കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
5: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
5: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
6: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
5: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
6: 8848558785.
5: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
6: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അല്ലെ, നമ്മളുടെ ഒരു കോംബോ വീണ്ടും വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെ നമ്മുടെ ശ്രോതാക്കളൊന്നും ജില്ലായിക്കോളൂ. അപ്പൊ നമുക്കിനി മെസ്സേജ് ഒക്കെ വരട്ടെ അല്ലേ. ഇപ്പോൾ സമയം 10:08 ആയിരിക്കുകയാണ്. അപ്പൊ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785.
0: യെസ്, അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിൻ്റെ ആവേശം, ഫിഫ വേൾഡ് കപ്പിൽ ഇങ്ങനെ ആവേശത്തിൻ്റെ ആ മുന്നേറ്റത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ആരായിരിക്കും ആ ഒരു ഫിഫ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുന്നത് എന്നുള്ള ഓരോ നിമിഷവും നമ്മൾ കാത്തിരിക്കുകയാണല്ലേ. അതിനോടൊപ്പം തന്നെ നമ്മുടെ റേഡിയോ സാന്ത്വനവും ആ ഒരു ആവേശത്തിൽ ചേരുകയാണ്. ഒരിക്കൽ കൂടി മറക്കാതെ നമ്മളിങ്ങനെ തുടർന്ന് ലൈവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രീ കേക്ക് 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രവചന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഡിയോ സാന്ത്വനവും മാളിക്കൽ ഇലക്ട്രോണിക്സും തമ്മിൽ ചേർന്നൊരു ബ്യൂട്ടിഫുൾ മത്സരമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് വളരെ ആകർഷകമായ സമ്മാനങ്ങളാണ് കാത്തി

0: ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അതിലെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നതിനിടയ്ക്കാണെങ്കിലും പ്രൊമോസിലൂടെയൊക്കെ അല്ലേ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8848558785 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആൻസേഴ്സ് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാവുന്നതാണ്, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലൂടെയും അയക്കാവുന്നതാണ്.
1: അതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ നമ്പറിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് അല്ലെ, നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ വിജയികൾ എന്നറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നല്ല നല്ല സമ്മാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. അപ്പം മടിച്ചിരിക്കാതെ, മറക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ
0: ഏകദേശം നമ്മുടെ ജൂലൈ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കാര്യം ആ ഒരു വീക്കോട് കൂടി ഫിഫ വേൾഡ് കപ്പ് അവസാനിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ അയക്കാവുന്നതാണ്. 8848558785 എന്ന നമ്മുടെ നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ, നിങ്ങളുടെ പ്രവചനങ്ങൾ അയക്കൂ. മികച്ച സമ്മാനങ്ങൾ നിങ്ങൾ നേടും. അപ്പോൾ തീർച്ചയായും ഫിഫ വേൾഡ് കപ്പിൻ്റെ അവസാന കിരീടം ചൂടുന്ന സമയത്ത് നമുക്കും ഒരു സന്തോഷം കിട്ടണ്ടേ അല്ലേ? ഒരു സമ്മാനമൊക്കെ കൈയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? അപ്പോൾ അതാരായിരിക്കും അതിൻ്റെ വിന്നർ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. 5 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്നവർക്ക് മാളിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു വമ്പൻ സമ്മാനമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റിയാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്, അതുപോലെ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്.
1: അതെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറേ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10:10 ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല ഒരു രാവിലെ തുടങ്ങുന്ന സമയത്ത്, ഒരു വെളുപ്പാൻ കാലത്തൊക്കെ നല്ലൊരു മഴയോടുകൂടിയാണ് ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയം ആ ഒരു മഴയുടെ ശബ്ദമൊക്കെ കേട്ടാണ് രാവിലെ എണീക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് വളരെ സുഖകരമാണ് ഈ മഴ അല്ലേ,
0: ഒന്നുകൂടൊന്ന് പൊതുപ്പ് ചൂടൊക്കെ
1: കിടക്കാനൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ അതർ സൈഡുണ്ട്. അതൊന്ന് മഴയെന്നൊക്കെ പറയുന്ന സമയത്ത് ചില സമയത്ത് നമുക്കൊരു കാവ്യാത്മകമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മഴ, പ്രണയം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ടെങ്കിലും ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴയുടെ ഒരു ദുരിതം അനുഭവിക്കുന്ന കുറേ ജനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള വീടുകൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ലഭിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെന്നൊക്കെ പറയുമ്പോൾ ഈ മഴയെന്നൊക്കെ പറയുന്ന സമയത്ത് അത് കുറച്ച് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഈ മഴയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 4 വരെ ഇടിമിന്നലിന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടെന്നാണ് ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്.
0: അതെ, അപ്പം 2 ജില്ലകൾ, സംസ്ഥാനത്ത് 11 ജില്ലകളിൽ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. സംസ്ഥാനത്ത് ശക്തമായ മഴ ശനിയാഴ്ച വരെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ മഴ തുടരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും ചെറിയൊരു മഴ ആ ഒരു ടൈമിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ ഒരു മഴ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച അതേ സെയിം കാര്യം തന്നെയാണ്, എല്ലാവർക്കും മഴ ആസ്വാദ്യകരമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. ചിലർക്ക് നല്ല, അതായത് ഒരു കെട്ടുറപ്പുള്ളൊരു വീടൊക്കെ ഇല്ലെങ്കിൽ മഴ പെയ്യുന്നത് ആ ഒരു ആസ്വാദനം എന്നതിനപ്പുറം നമുക്കൊരു ദുരിതമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് മെസ്സേജ് അയക്കുക, നിങ്ങളെല്ലാവരും എല്ലായിടത്തും സേഫാണോ എന്നുള്ള മെസ്സേജ് അയക്കുക. നമുക്ക് കേരളത്തിൽ തന്നെയാണെങ്കിലും ഒരുപാട് സ്ഥലത്തുള്ള വ്യക്തികൾ നമ്മുടെ ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരും സേഫാണോ, അവിടെ എങ്ങനെയുണ്ട്, ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സേഫായിട്ടിരിക്കുക എന്നുകൂടി ഇന്നത്തെ രാവിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: അതെ, അപ്പോൾ എല്ലാവരും സേഫ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും. നല്ല രാവിലെ ഒരു അല്ലേ, ഇപ്പോൾ ആരെങ്കിലും ഒരു പ്രഭാത ഭക്ഷണമൊക്കെ സ്കിപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ഇപ്പോൾ ഒന്ന് നമ്മളൊന്ന് കഴിക്കാവുന്നതാണ് അല്ലേ. നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യവും ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഒരു ജാഗ്രത. ഇന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഈ ഒരു മഴയുടെ ഒക്കെ കാര്യം വെച്ചിട്ടാണ് കേട്ടോ, മഴ അസുഖം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഒരു ജാഗ്രതയും കൂടി പുലർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
0: യെസ്, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന്

0: കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജൂണിൽ നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ സംഭവിച്ചു. അപ്പോൾ രാവിലെ തന്നെ അമ്മമാരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും. കാര്യം സ്കൂൾ ടൈമിലേക്ക് പോയി ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വീടൊക്കെ ഒന്ന് അതൊക്കെ ഉറങ്ങിത്തുടങ്ങുന്ന ഒരു ടൈമാണ്. പിന്നെ ഒരു 3:30 ഒക്കെ ആവണം കുട്ടികളൊക്കെ ഒന്ന് വരണമെങ്കിൽ. ചില സ്കൂളുകളിൽ ICSE സിലബസിലൊക്കെ 2:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തുന്ന കുഞ്ഞുകുട്ടികളാണെങ്കിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പം എങ്കിലും ഇതൊരു ഫ്രീ ടൈമിലേക്ക് ഒന്ന് ഒതുക്കി പിറക്കി നമ്മൾ സമാധാനമായിട്ടിരിക്കുന്ന അമ്മമാരുടെ കാര്യമാണ് പറയുന്നത്, അങ്ങ് സമാധാനമായിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് സ്കൂൾ ബസ് കയറ്റി വിടുന്ന സമയത്ത് നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ട്. അവർ സേഫാണോ, അവർ ഓക്കെ ആയിരിക്കുമോ, സ്കൂൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എത്തുന്നതിന് കുറേ പേടികളും കാര്യമൊക്കെ ഉണ്ട്. അവിടെ സേഫാണോ കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ട് അവരെന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഉള്ള കുറേ ആവലാതികൾ നമ്മുടെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഗ്രാൻഡ് പേരൻസിനും എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ചവർ വരുന്ന സമയത്ത് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് അരോചകത്വം തോന്നാത്ത രീതിയിൽ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ രസകരമായിട്ട് അവരോട് ചോദിച്ച് ആഹാരമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, സ്കൂളിൽ പോയ സമയത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ്, ഇഷ്ടമല്ലാത്ത ടീച്ചർ വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകളൊക്കെ ചോദിക്കുമ്പോൾ സകല ഡീറ്റെയിൽസ് അവർ പറയുന്നതായിരിക്കും.
1: അപ്പം നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരാരാ, ആരൊക്കെ കൂട്ടുകാര്, ബെസ്റ്റ് ഫ്രണ്ട് ആരാ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്.
0: അപ്പം ഇതൊക്കെ നമ്മൾ സാധാരണ നോർമലായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് ശീലിപ്പിക്കുകയാണെങ്കിൽ വലുതാവുമ്പോഴും നമ്മളോട് ഒരു ഫ്രണ്ട്ലി ഒരു ടോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുതിലെ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സേഫായിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ, പക്ഷേ എങ്കിലും ഒരു മനസ്സിലൊരു വിഷമോ ഇല്ല, എനിക്ക് അറിയാം അതൊരു അമ്മയെന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും അവരോട് കൂടെ സ്പെൻഡ് ചെയ്ത് അവരോട് കഥകൾ ചോദിക്കാനും വിശേഷങ്ങൾ അറിയാനും പഠനം എവിടം വരെ ആയി എന്ന് ചോദിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഇപ്പം മെയിനായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലും ഒന്നാണ് കുഞ്ഞുങ്ങളെന്താണ് കൂടുതലും അറ്റാച്ച്മെൻറ്റ് കുറയുന്നു. നമ്മൾ പറയുകയാണ് ജെൻസി പിള്ളേർ ഇപ്പോഴുള്ള കുട്ടികളെല്ലാം അതെ, അപ്പോൾ അത് അങ്ങനെ പുതിയ പുതിയ
1: കുട്ടികളൊക്കെ
0: അതെ, അപ്പോൾ പുതിയ പുതിയ കുട്ടികളൊക്കെ കൂടുതലായിട്ടും എന്താ പറയുക, ഫോണിലാണ്, എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്, എനിക്കൊരു താരാട്ട് പാട്ട് പാടിത്തരുമോ ജമിനി എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മളാണ് കുറ്റക്കാരല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും നമ്മളാണ് അവരോട് സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത്.
1: അപ്പോൾ നമ്മൾക്ക് പറയാം ജബിനി അല്ലെങ്കിൽ നമ്മളുടെ ഏതൊരു AI ടൂൾ ആണെങ്കിലും നമ്മളിപ്പോൾ വളരെയധികം സ്നേഹത്തോട് ചോദിച്ചാൽ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രത്തോളം സ്നേഹത്തോടെയാണ്.
0: ശ്രീലക്ഷ്മിക്ക് എന്തോ ഒരു അടുപ്പമുണ്ടെന്ന് തോന്നുന്നു ജമിനിയായിട്ട്, പക്ഷേ
1: അത്രയ്ക്കും കൂടെ അടുത്ത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളെന്ന് ഇപ്പോൾ പലരും പറയുന്ന കേട്ടും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്നും നമുക്കൊരു കൗതുകം തോന്നുന്നില്ല, ഇത് എന്താണ് സംഭവം എന്നറിയാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചാറ്റ് ജമിനിയായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ അവരുടെ ഒരു റെസ്പോൺസ് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ട്രാക്കിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് സ്ഥലത്ത് വെച്ച് അതങ്ങ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അല്ലേ. നമുക്കൊരു ഒന്നിലൊരു അഡിക്ഷനോട് പോകാതെ ഇത് ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
0: പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു അഡിക്ഷൻ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജമിനിയോട് പറഞ്ഞ് കുറേ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഥകളും വിശേഷങ്ങളും നമ്മൾ പാട്ട് പാടി വരെ ഉറക്കും എന്നുള്ളൊരു
1: സ്റ്റേജിലേക്ക്. എത്ര നല്ല നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി തരുന്നുണ്ടോ ജമിനി?
0: അതെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഏ ഒരു യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പേരൻസിനെ നമ്മുടെ എന്താ പാർട്ട്ണറിനെ അവരുടെയൊക്കെ മറന്നിട്ട് ഫോണിലേക്ക് അഡിക്റ്റ് ആവാതെ നമ്മൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളാണ് നമുക്കുണ്ടാവുന്നത് എന്നുകൂടി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. അതിന് മുൻപ് ഇങ്ങനെ കേട്ട് രസിച്ച് അല്ലെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടയർഡൊക്കെ ആയിട്ടിരിക്കുന്നവരൊന്ന് ഉണർത്താൻ വേണ്ടി നമുക്കൊരു കുസൃതി ചോദ്യം ചോദിച്ചാലോ?
1: പിന്നെ വേണം.
0: അപ്പോൾ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ കൾച്ചറൊക്കെ അനുസരിച്ച് വിവാഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ വിവാഹം ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ജനറേഷനും മേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും ഒരു 90% ആൾക്കാരുടെ മനസ്സിലും വിവാഹം എന്നൊരു കൺസെപ്റ്റ് ആ ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം വിവാഹം റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് ചോദിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ മാരേജ് കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സ് സംഭവിക്കുന്നത്. ഇപ്പോൾ വളരെ നോർമലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു പാർട്ണറുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നു, അത് ഇഷ്ടമില്ലാത്ത ഒരു ടൈമിൽ നമ്മളത് ബ്രേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളത് വളരെ പണ്ടത്തെ കാലത്ത് അയ്യോ തെറ്റാണ് അതൊക്കെ ചെയ്യരുത്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുറച്ച് നോർമലൈസ് ആയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡിവോഴ്സ് ആവാമെന്നുള്ളത്. അപ്പം ഞാൻ ആധികാരമായിട്ട് സംസാരിക്കല്ല, ഇതൊരു കുസൃതി ചോദ്യമാണ്, പക്ഷേ എങ്കിലും നിങ്ങളെ ഞാൻ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടാണ് സാധാരണ നോർമലി ഡിവോഴ്സ് ആവുന്നത്. പക്ഷേ ഡിവോഴ്സ് ആയതിനു ശേഷം മാരേജ് വരുന്നത് എവിടെയാണ്? ഡിവോഴ്സ് കണ്ടതിന് ശേഷം മാരേജ് വരുന്നത് എവിടെ?

0: ാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: സെക്കൻഡ് മാരേജിലാണ്?
0: ഇതിന് ആൻസേഴ്സ് ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് മാരേജ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഉണർന്നോളൂ. ഒരു എന്താ പറയുക, ചെറിയ ലോജിക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഷടപടെ ഷടപടേന്ന് ആൻസേഴ്സ് പോരട്ടെ. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
8: ആതിര. യെസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിങ്കിരി ഡിങ്കിരി പട്ടാളം എന്ന സോങ് ഒക്കെ പ്ലേ ചെയ്തിരിക്കണം. എല്ലാവർക്കും വേണ്ടി തന്നു. യെസ്, അപ്പോൾ എന്തായാലും എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പർ 8484857785. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഫ്രീ കിക്ക് എന്ന നമ്മുടെ പ്രവചന മത്സരം 2026 മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് നൽകുന്നുണ്ട്. ഇൻ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 8484857587 എന്ന നമ്പറിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് എല്ലാം കറക്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ അയച്ചോളൂ. നിങ്ങൾ ആ മത്സരത്തിലൂടെ വിൻ ചെയ്യുകയാണെങ്കിൽ മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
7: അതെ, നമുക്ക് വാട്സപ്പിലൂടെയും അതിന്റെ ആൻസറുകളൊക്കെ അയക്കാവുന്നതാണ് അല്ലേ ആതിര?
8: യെസ്, തീർച്ചയായും. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസം ജൂലൈ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയെ എടുത്തു വെച്ച്, അതായത് എടുത്തു പറയേണ്ട ഒരു വ്യക്തി, നമ്മുടെ ഒരു ചലച്ചിത്രകാരൻ, അതായത് ലോക സിനിമയിൽ തന്നെ ആ ഒരു ഭൂപടത്തിലേക്ക് മലയാള സിനിമയെ എടുത്തു വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു റോള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണിന്ന്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഘോഷിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്.
7: അതെ, ഒരുപാട് ക്ലാസിക് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അല്ലേ അദ്ദേഹം. കൊടിയേറ്റം, എലിപ്പത്തായം, എലിപ്പത്തായം, അങ്ങനെ നമ്മൾ ഈ സ്കൂൾ തലങ്ങളിൽ തന്നെ കേട്ടു തുടങ്ങുന്ന ഒരു പേരാണ് എലിപ്പത്തായം എന്നുള്ള ആ ഒരു ചിത്രത്തിൻ്റെ പേര്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഒരു ഫീൽ നമുക്ക് ഉള്ളിൽ ഒരു വിഷമമൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ചിത്രമാണ് മതിലുകൾ എന്ന് പറയുന്നത്. ബഷീറിൻ്റെ കൃതിയാണ്. പക്ഷെ നമുക്കത് ആ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമമാണ്.
8: തീർച്ചയായും, കാര്യം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നും, അതായത് 1990s റിലീസായിട്ടുള്ളൊരു ചിത്രമാണ്, ബഷീർ സാറിൻ്റെ നോവലാണ്. പക്ഷെ പിന്നീട് അത് റീക്രിയേറ്റ് ചെയ്ത ഒരു സിനിമയാക്കി. അതിൽ വളരെ എന്താ പറയുക, ഇന്നും നമ്മൾ കാണുമ്പോൾ ഒരു പഠനം തന്നെയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. മമ്മൂട്ടി സാറിൻ്റെ അസാധ്യമായ പ്രകടനത്തിന് ആ ഒരു കഥാപാത്രത്തെ മേക്ക് ചെയ്തത് അടൂർ സാർ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും മഹാനായിട്ടുള്ളൊരു കഥാകാരനാണ്, മലയാളത്തിൻ്റെ കഥാപുരുഷനെന്ന് തന്നെയാണ് അടൂർ സാറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് മതിലുകൾ, അതുപോലെ വിധേയൻ എന്ന് പറഞ്ഞ ചിത്രമുണ്ട്. സക്കറിയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആ ഒരു സിനിമയും മമ്മൂട്ടി സാറാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂട്ടി എന്ന വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കഥാകാരൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് പറയേണ്ട വിധേയൻ എന്ന ചിത്രത്തിൽ അധികാരവും അടിമത്വവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ ഒരു സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതും മികച്ചതായിട്ട് നിലനിൽക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ചിത്രമാണ് എലിപ്പത്തായം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് 97 1972 റിലീസായിട്ടുള്ള സ്വയംവരം എന്ന ചിത്രം. അപ്പം അങ്ങനെ മികച്ച ചിത്രങ്ങളിലൂടെ ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന അവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പോ ജനറേഷൻ്റെ ആ ഒരു രീതി ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ. എല്ലാവർക്കും ഒരുപോലെ ഇന്നും ആസ്വദിക്കുന്ന പഴയ ക്ലാസിക് ഫിലിംസിനെ നമ്മൾ കുറച്ചെടുത്തു മാറ്റാറുണ്ട്, ആ കാണാൻ താല്പര്യമില്ലാന്നില്ല. പക്ഷെ അടൂർ സാറിൻ്റെ സിനിമകൾ ഇന്ന് ഒരു പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെ.
7: എനിക്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മതിലുകൾ എന്നുള്ള ചിത്രത്തിൻ്റെ ഒരു അവസാന പോർഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ മമ്മൂട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പോഴത്തേക്ക് അപ്പുറത്തെ ആ മതിലിൻ്റെ അപ്പുറത്തെ വശത്ത് നിന്നും ഈ ഒരു ചുള്ളിക്കമ്പുണ്ട്, അതിങ്ങനെ അതാണ് സിഗ്നൽ, ഞാൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നലാണ്. അതിങ്ങനെ മുകളിലോട്ട് എറിയുമ്പോഴത്തേക്കും നാരായണി അപ്പുറത്തുണ്ട് എന്ന് നമ്മുടെ അതിലെ ബഷീറിന് മനസ്സിലാവും. അപ്പോഴത്തേക്കും ഇങ്ങനെ തിരിച്ച് ഒരു യാത്ര പോലും പറയാൻ പറ്റുന്നില്ല, തൻ്റെ ഒരു ശബ്ദം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഞാൻ താൻ അവിടെ ഉണ്ടാകും കാണുമെന്ന് പ്രതീക്ഷിച്ച് ആ ഒരു ചുള്ളിക്കമ്പ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കാണുകയാണ്, ഇങ്ങനെ മുകളിലോട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വരുന്നതും പോകുന്നതും വരുന്നതും പോകുന്നതും ഇങ്ങനെ വളരെയധികം നിസ്സഹായതയോടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കഥാപാത്രം, അത് ഒരു യാത്ര പോലും ചോദിക്കാതെ ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാതെ ഒരു ശബ്ദത്തിലൂടെ മാത്രം ആ ഒരു പ്രണയം പറഞ്ഞ ഒരു ചിത്രം, ഇത്തരത്തിലൊക്കെ പ്രണയിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. അത്തരത്തിലുള്ളൊരു മനോഹരമായ ഒരു ചിത്രമാണ് ഈ മതിലുകൾ. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം കേട്ടോ.
8: അതെ, അത്ര മനോഹരമായിട്ടാണ് ആ ഒരു സിനിമ അവർ ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ അടൂർ സാറിനെ പറ്റി എടുത്തു പറയുമ്പോൾ നമുക്ക് സാധാരണ വാണിജ്യ സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ കലാമൂല്യമുള്ളതും സാമൂഹിക പ്രാധാന്യമുള്ളതും മാനുഷിക വികാരങ്ങളെ എടുത്തു കാട്ടുന്നതുമായ നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസം അതിമധുരമായിട്ട് തന്നെ മലയാള സിനിമ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം റേഡിയോ സാന്ത്വനവും ചേരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പങ്കുവയ്ക്കാൻ കാണുമായിരിക്കും അല്ലേ. ഇപ്പോൾ കഥാപുരുഷൻ എന്ന ചിത്രം എടുത്തു പറയേണ്ട ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിരവധി ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആ ഒരു മഹാപ്രതിഭയുടെ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്, ഏത് കഥാപാത്രമാണ് കൂടുതൽ നിങ്ങളിലേക്ക് എത്തപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ദിവസം സംസാരിക്കാം. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
7: അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കേണ്ട ഒരു സമയമല്ലേ.
8: യെസ്. അപ്പോൾ നമ്മൾ എൻ്റെ നാരായണിക്ക്, അതായത് അദ്ദേഹം മതിലുകൾ എന്ന ചിത്രത്തിൽ ബഷീർ സാറിൻ്റെ ആ ഒരു രചനയിൽ ഇങ്ങനെ അവരുടെ പ്രണയം പറയുകയാണല്ലേ. ഇപ്പോൾ നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രണയമാണത്. അതിൻ്റെ ഒരു വേറൊരു റീക്രിയേഷൻ എന്ന രീതിയിലൊരു ആൽബം ഇറങ്ങിയുണ്ടായി എൻ്റെ നാരായണിക്ക്. അസാധ്യമായിട്ടുള്ളൊരു കോവിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ക്രിയേഷൻ എന്ന രീതിയിലാണ് ആ ഒരു ആൽബം, അതായത് ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതുമായിട്ട് വളരെ സാമ്യമുള്ള രീതിയിൽ അവരാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പഴയ ഒരു ക്ലാസിക് ഫിലിമുമായിട്ട്. അപ്പോൾ ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ അടൂർ സാറിൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസത്തിൽ അതിമധുരമായിട്ട് നമുക്ക് കേൾക്കാം അല്ലേ.
7: അതെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ആ ഗാനം ഇങ്ങനെ സമർപ്പിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ

0: 5785.
1: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
0: ഫ്രീ കിക്ക് 90.4 FM 2026.

0: കണ്ട ഫ്രീ കിക്ക്
1: 2026
0: അതെ, എല്ലാവരും അതിന്റെ ഒരു ആൻസർ ഒക്കെ അയച്ചോളൂ. ചിലപ്പോ നിങ്ങളായിരിക്കും ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരു ഭാഗ്യവതി. അപ്പൊ എന്തിനാ നമുക്ക് കിട്ടാനുള്ള ഒരു സമ്മാനം നമ്മൾ കളയുന്നത് അല്ലെ? അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മാത്രമല്ല ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പൊ ആതിര, നമ്മൾ ഇന്നലെയൊക്കെ ലൈവിലിരുന്ന സമയത്ത് പറയുകയുണ്ടായി, നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ് കുട്ടികളോടുള്ള ക്രൂരത. അപ്പൊ ഇന്നലെ നമ്മൾ അറിഞ്ഞു ബാംഗ്ലൂരിൽ ഒരു എന്താ ഒരു ഡേ കെയറിൽ, അതായത് ഒരു ഐ ടി കമ്പനിയുടെ ഡേ കെയർ ആണ് അത്, അവിടെ എന്താ കുട്ടികളെ ഉപദ്രവിക്കുന്നതും മാത്രമല്ല വളരെയധികം എന്താ കുട്ടികളെ കരയുകയാണെങ്കിൽ പോയി ബാത്റൂമിൽ പൂട്ടിയിടുക, വായിൽ വെള്ളം ചീറ്റി അടി, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണുകയുണ്ടായി. അപ്പം അതൊക്കെ വലിയ വിഷയങ്ങളൊക്കെ ആവുകയൊക്കെ ഉണ്ടായി. അപ്പം എന്തായാലും അതിൻ്റെ ഒരു നടപടി എന്നോണം ആ ഡേ കെയർ പൂട്ടുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് അവിടെയുള്ള ബാക്കിയുള്ള ഡേ കെയറുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് അന്വേഷണമൊക്കെ നടത്താനുള്ള പുതിയ എന്താ ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും വളരെ നല്ല കാര്യം. കുട്ടികളെ ഉപദ്രവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പണിഷ്മെൻറ്റൊക്കെ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ?
1: യെസ്, തീർച്ചയായും അത് അങ്ങനെ തന്നെ ആവട്ടെ. കാര്യം നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇപ്പോൾ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ആ ഒരു പരിഗണനയിലേക്ക് നോക്കുന്നു. പക്ഷെ പുറത്തുനിന്നൊരു കുഞ്ഞ് ആരും ഇല്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദ്രവം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും സേഫായിട്ട് തന്നെ വയ്ക്കുക. ഇപ്പോൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടുവരുന്നതാണ് കിഡ്നാപ്പ് പോലുള്ള കാര്യങ്ങളും കുട്ടികളെ കാണാതാവുന്നു എന്നുള്ള വാർത്തകൾ പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പല കാര്യങ്ങളും ഇപ്പോൾ മീഡിയ വഴി ഇങ്ങനെ പുറത്തേക്ക് അറിയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം, അതിനൊക്കെ ഒരു പരിഗണന നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലുള്ള നിയമങ്ങളും വരണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്.
0: അതെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നേരിടുന്നതായിട്ട് നമുക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക കൂടി വേണം. കാരണം നമ്മൾ ഇന്നൊന്ന് കണ്ണടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇരുട്ടിലായിരിക്കും പോകുന്നത്. ഒരിക്കലും നമ്മൾ കാരണം, നമ്മളൊരിക്കലും നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, നമ്മൾ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാകരുത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളിലേക്കും കൂടി നമുക്ക് എത്തിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്.
1: യെസ്, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് ജൂലൈ 3-ാം തീയതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് വളരെ സജീവമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇന്നത്തെ ദിവസം വൈകുന്നേരത്തോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും ഏത് സിനിമയായിരിക്കും ദ വിന്നർ എന്ന രീതി. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, 72-ാമത്. അപ്പോൾ അതിൽ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റു നോക്കുന്നത് മികച്ച നടനുള്ള മത്സര പട്ടികയിൽ നമ്മുടെ മമ്മുക്ക ഭ്രമയുഗം എന്ന പ്രകടനത്തിൽ, സിനിമയുടെ പ്രകടനത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ മത്സരിക്കുന്ന പ്രധാന ചിത്രങ്ങൾ, മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, കിഷ്കിന്താ കാന്ഡം എന്ന 3 ചിത്രങ്ങളാണ് മത്സരിക്കുന്നത് ജൂറിയുടെ അന്തിമ പരിഗണനയിൽ നിലനിൽക്കുന്നത്. മറ്റു ഭാഷകളിൽ നിന്നാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരെല്ലാം മത്സരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി നമ്മൾ അറിയുകയാണ്. അപ്പോൾ കൊടുമൺ പോറ്റിയുടെ ആ ഒരു ക്രൂരമായിട്ടുള്ള നമ്മുടെ മമ്മുക്ക് എടെ ആ ഒരു ക്രൂര ഫേസ് നമുക്ക് അത്ര ഇഷ്ടമുള്ള, പക്ഷേ അത് മത്സര ഇനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മമ്മൂട്ടിക്ക് ഈ വർഷം ആ ഒരു മികച്ച നടനുള്ള അവാർഡ് കിട്ടുവാണെങ്കിൽ 4-ാമത്തെ ദേശീയ പുരസ്കാരമാണ് മമ്മൂട്ടി സ്വന്തമാക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കിഷ്കിന്താ കാന്ഡം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ വിജയരാഘവനും മമ്മൂട്ടിയോടൊപ്പം കട്ടക്കിങ്ങനെ നിൽക്കുന്നുണ്ട്.
0: മമ്മൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മാധുരിക്ക് കുറച്ചും കൂടി സന്തോഷമാണ്.
1: അതായത് യഥാർത്ഥത്തിൽ ഞാനൊരു മമ്മൂട്ടി ഫാൻ ആയി പോയതാണ്. ആക്ച്വലി ഞാനൊരു മോഹൻലാൽ ഫാൻ ആയിരുന്നു, പക്ഷെ പിന്നീട് പതുക്കെ എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു പ്രേരണ കാരണമാണ് ഞാൻ അങ്ങോട്ടത്തേക്ക് ആയി പോയി. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു നടൻ എന്ന രീതിയിൽ, ഒരു ഒരു സിനിമ ഒരു ആസ്വാദക എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് മമ്മൂട്ടി സാറിന് പല ഫ്രെയിംസുകളാണ്. ഇമോഷൻസൊക്കെ അത്രമാത്രം കണക്ട് ചെയ്ത് തരാൻ സാധിക്കുന്ന ഒരു ഒരു നടനാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ആണ് എങ്കിൽ കൂടി കുറച്ച് അധികം ഒരു
0: ചില കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഇദ്ദേഹത്തിനല്ലാണ്ട് മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. അതിപ്പോ നമ്മുടെ ലാലേട്ടൻ്റെതാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ, നമുക്ക് അവർ ഒരിക്കലും നമുക്ക് അവരെ കമ്പയർ ചെയ്യണമെന്ന് നമുക്ക് പറ്റത്തില്ല. പക്ഷേ രണ്ടുപേരും അതിൻ്റെതായ രീതിയിൽ രണ്ട് വശങ്ങളിൽ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവരാണ്.

0: അപ്പോൾ അവർക്കൊരു അവാർഡ് അല്ലെങ്കിൽ അവർക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളക്കാർ അല്ലെങ്കിൽ മലയാളികൾ മുഴുവനും ആഘോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്.
1: ഒരു ഫാൻ ഫൈറ്റിന്റെ ആവശ്യമില്ല അല്ലേ. ദേശീയ പുരസ്കാരം എന്ന് പറയുമ്പോൾ മലയാളത്തിന്റെ സ്വന്തമാണ്. അപ്പോൾ അത് ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭ്രമയുഗം എന്ന ചിത്രം തീർച്ചയായിട്ടും ഒരു പരീക്ഷണ ചിത്രമാണ്. അപ്പോൾ ആ ചിത്രം ഈ ഒരു ലെവലിലേക്ക്, ഒരു ലോക ലെവലിലേക്ക് തന്നെ എത്തപ്പെടുന്നു, ദേശീയ തലത്തിൽ ഇത്രയും ശ്രദ്ധ നേടുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ ചിത്രമായ ഭ്രമയുഗം സാങ്കേതിക വിദ്യയിലും അതിമികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ്, എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും യുവാക്കൾക്കും എന്താ പറയുക, യുവത്വത്തിനും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ള മഞ്ഞുമേൽ ബോയ്സ് എന്ന ചിത്രവും അത് ബോക്സ് ഓഫീസിലും ചരിത്രം സൃഷ്ടിച്ച ഒരു ചിത്രം തന്നെയാണ്. ആ ചിത്രവും ഈ ഒരു വിഭാഗത്തിലേക്ക്, അപ്പൊ അതും സാങ്കേതിക പുരസ്കാരങ്ങളുടെ മുൻപന്തിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതുവരെ എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. നമ്മുടെ മലയാളി സംവിധായകനായിട്ടുള്ള ജയരാജനെ കേന്ദ്ര പാനൽ ചെയർമാനായിട്ടുള്ള 11 സമിതിയാണ് അവാർഡുകൾ നിർണയിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മലയാളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പൊ വൈകുന്നേരത്തോടുകൂടി നമ്മൾ അത് അറിയുന്നതായിരിക്കും.
0: അപ്പൊ ആതിരൊരു കുസൃത്തി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞില്ലെങ്കിലും പറഞ്ഞില്ല. അപ്പൊ നമ്മളത് അടൂർ സാറിന്റെ ഒരു ബൈബിളായി പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കൂ, കാരണം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ഒരു വട്ടം കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രതീക്ഷയാണ്, ആ ഇവരിപ്പോ അടുത്തതായിട്ട് ചോദിക്കുന്നത് ചിലപ്പോ അതായിരിക്കും.
1: സിനിമകളെ പറ്റി ആ ഒരു ക്ലാസിക് മൂഡിൽ ഇങ്ങനെ പോയപ്പോ സത്യം പറഞ്ഞ കുസൃതി ചോദ്യം മറന്നുപോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്. അപ്പൊ നമ്മുടെ സമയം എന്തായിരിക്കുന്നു, 10:46 ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ കുസൃതി ചോദ്യം നിസ്സാരമായൊരു ചോദ്യമാണ്, പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ സാധാരണ മാരേജിന് ശേഷമാണ് ഡിവോഴ്സ് എന്നുള്ള സംഭവം വരുന്നത്. പക്ഷേ ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ആതിര, നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമല്ലേ. നമ്മുടെ ശ്രോതാക്കൾ ആ ഒരു സമയത്ത് നമ്മളോട് വിശേഷങ്ങളൊക്കെ അറിയിക്കട്ടെ, അതേപോലെ തന്നെ ആ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവും അയക്കട്ടെ, അവർ ആലോചിക്കട്ടെ. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പൊ നല്ലൊരു ഗാനം,
1: കോഫി മതി. അപ്പൊ നമുക്ക് നല്ലൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെത്താം. നല്ലൊരു പാട്ട് ഇതാ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
4: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
4: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
4: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
4: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക് 90.4 FM 2026.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
6: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ
5: അതിന്റെ ആ ഒരു പാട്ടിന്റെ മുമ്പിൽ ഒരു BGM വരും, അത് നല്ല രസമാണ്.
6: കേൾക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി ആ പാട്ട് വെച്ചാണ്. യെസ്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കുക എന്നുകൊണ്ടാണ്. റേഡിയോ സാന്ത്വനവും മാളികൽ ഇലക്ട്രോണിക്സും ചേർന്നിട്ട് നടത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ മത്സരമാണ്, പ്രവചന മത്സരമാണ് ഫ്രീ കിക്ക്

0: 2026 അപ്പോൾ അതിൽ മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് വിജയിക്ക് ലഭിക്കുന്നത്. തീർച്ചയായും 5 ചോദ്യങ്ങളുണ്ട്. അപ്പം 5 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരു വ്യക്തിക്ക് വമ്പൻ സമ്മാനമാണ് മളികൾ ഇലക്ട്രോണിക്സ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. 8848558785. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ അപ്ഡേഷൻസും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരും മത്സരിക്കുക, വിജയിക്കുക അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ട് പോകാം. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ആതിര, ആ ഒരു കുസൃതി ചോദ്യം ഒന്നും കൂടി ഒന്ന് ചോദിക്കൂ.
0: ചോദ്യം ഇതാണ്, നമ്മൾ സാധാരണ മാരേജിന് ശേഷമാണ് ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഡിവോഴ്സിന് ശേഷം മാരേജ് ഉള്ളത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: പക്ഷേ ഒരുപാട് പേര്, ഒരുപാട് ശ്രോതാക്കൾ നമുക്കിങ്ങനെ കറക്റ്റ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇരിക്കട്ടെ, നമുക്കതൊക്കെ പറയാം. അപ്പം ഇനിയും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വായിക്കണം അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സെൻസസ് 2027 കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൽഫ് എന്യൂമറേഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ 30 June സെൽഫ് എന്യൂമറേഷൻ അവസാനിച്ചത്. ഇപ്പോൾ നമുക്കറിയാം വീടുകളിലൊക്കെ എന്യൂമറേറ്റർമാർ വരും. അപ്പോൾ അവർക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, അതല്ലെങ്കിൽ വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന എന്യൂമറേറ്റർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് നമ്മൾ നല്ല രീതിയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടായിരിക്കും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതേപോലെ സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ വ്യാജന്മാരായിരിക്കും. അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ, അതല്ലെങ്കിൽ കളക്ട്രേറ്റുമായോ, അതുമല്ലെങ്കിൽ 0474 279 3 എന്ന നമ്പരുമായോ ഒക്കെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടോൾ ഫ്രീ നമ്പർ ഇതാണ്, 1855. ഇത് ഇത്തരത്തിൽ എന്യൂമറേറ്റർമാർ എന്നുള്ള വ്യാജന വരുന്ന ആൾക്കാരെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ അവർ ID കാർഡ് ധരിച്ചിട്ടുണ്ടായിരിക്കും. വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് ഇവരല്ല എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ വിവരങ്ങളെല്ലാം നമ്മൾ അവർക്ക് അവരടുത്ത് പാസ് ചെയ്യുക എന്നുകൂടി നമ്മൾ പറയുകയാണ്.
0: യെസ്. അപ്പോൾ July 1 രാജ്യത്ത് വിവിധ മേഖലകളിലാണ് ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അപ്ഡേഷനാണ് പ്രിയപ്പെട്ടവരിലേക്ക് പാസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ July 1 സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ആധാറുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ വിലാസം ആധാർ മൊബൈൽ ആപ്പ് വഴി 1 അതായത് July 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഇതിൻ്റെ ഈ സേവനത്തിൽ 75 രൂപയായിരുന്നു വാങ്ങിച്ചിരുന്നത്. പിന്നീട് വന്നിരിക്കുന്ന ഒരു മാറ്റം പാസ്പോർട്ട് അപേക്ഷാ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്.
1: 2500 രൂപയാണ് 1500 അത് കളഞ്ഞിരിക്കുകയാണ്.
0: അതെ. അപ്പൊ നമ്മൾ ഇതുവരെ പുതുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്.
1: പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ PCC എല്ലാത്തിലും നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലിന് കൂടി
0: തൽക്കാലിൽ 5000 രൂപയാണ് കൂടിയിരിക്കുന്നത്.
1: മുൻപ് 3000 മറ്റോ ആയിരുന്നു. അപ്പോൾ അത് കൂടുതൽ വീണ്ടും കൂടി. അതേപോലെ നമ്മളുടെ PCC മുൻപ് 500 മറ്റോ ആയിരുന്നു. അപ്പോൾ അത് 750 something ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും വില കൂടി.
0: അതെ. അന്താരാഷ്ട്ര യാത്രക്കാർ സാധാരണയായി ഉപയോഗിക്കുന്ന 60 പേജുള്ള പാസ്പോർട്ടിന് 3500 രൂപയും തൽക്കാലിന് 6000 രൂപയും കൂടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് ട്രെയിനിലെ നിയമ ലംഘനങ്ങൾക്ക് പിഴ കൂടിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയാണ് ഇനി മുതൽ പിഴ ഈടാക്കുന്നത്. നിലവിൽ ഇത് 250 ആയിരുന്നു. അപ്പോൾ ഇനി 250 കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ 2013 പിഴ 250 രൂപയാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും 2026 അത് 500 രൂപ ആക്കിയിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായൊരു വിശേഷം നിങ്ങളിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രെയിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് തന്നെ യാത്ര ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാണ്. പിന്നീട് വരുന്നത് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ, സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരള എന്നുള്ളത് കേരളം എന്നാകുകയാണ്.

0: ഒരു മാറ്റം ഞാനും കണ്ടിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ ചില ഒഫീഷ്യൽസിന്റെ വണ്ടികളിൽ നമ്മൾ സാധാരണ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതിയപ്പോൾ ഇപ്പോൾ കേരളം എന്ന് നമ്മളത് വായിക്കുകയുണ്ടായി കളക്ടറിലൊക്കെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു ലൈവിൽ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണല്ലേ. അതെ,
1: തീർച്ചയായും. നമ്മുടെ സമയം 11 മണിയായിരിക്കുന്നു, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ.
0: അതെ, അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ നമ്മൾ വായിക്കുന്നതായിരിക്കും. പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ കടക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് നല്ലൊരു പാട്ട്,
1: ആ പാട്ട് യഥാർത്ഥത്തിൽ ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന നമ്മുടെ ചിത്ര ചേച്ചി പാട്ടുള്ള ഒരു പാട്ടാണ്. യഥാർത്ഥത്തിൽ പാട്ടിന്റെ ഫുൾ സോങ് അല്ല ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന, ഒരു ഹമ്മിങ് ആണ്, അങ്ങനെയാണ്. പക്ഷെ ചിത്രാമ്മ പാടി അങ്ങനെയല്ല, അതിന്റെ വ്യക്തമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ആസ്വദിക്കാം, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കുസൃതി ചോദ്യം, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കുസൃതി ചോദ്യവും നല്ല നല്ല അപ്ഡേഷൻസും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മി.
0: അങ്ങനെ നമ്മൾ കേട്ടു അമ്മയെ നല്ല വ്യക്തമായിട്ട് ചിത്രചേച്ചി പാടിയില്ലേ? പാടി,
1: ഞാൻ കേട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആ ഹമ്മിങ് കേട്ടുകൊണ്ടിരുന്നായിരുന്നു. പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഡിസ്ട്രാക്ട് ആയതുകൊണ്ട് ഞാൻ ആ ഹമ്മിങ് കേട്ടില്ല. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ അത് കേട്ടിരുന്നോ എന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഇനി നമ്മളിങ്ങനെ ഈ നമ്മുടെ ആ ഒരു ലൈവിൽ നിന്ന് പാട്ടിലോട്ട് പോകുന്ന സമയത്താണോ ആ ഹമ്മിങ് പോയത്?
0: അങ്ങനല്ല, ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിലൊരു ഡൗട്ട് വേണ്ട, നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി കേൾക്കാം. നല്ലൊരു പാട്ടായിരുന്നു. അപ്പൊ ഈ ട്രെൻഡിങ്ങിലായിട്ട് നിലനിൽക്കുകയാണ്. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ, നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. മാരേജിന് ശേഷമാണ് സാധാരണ ഡിവോഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്, അതായത് ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ കുസൃതി ചോദ്യം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ലോജിക് ഉപയോഗിക്കുകയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ എത്തുന്നതാണ്. അത് അതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് അയക്കാവുന്നതാണ്. അയച്ചോളൂ, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785. അപ്പൊ നമ്മളുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാസർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു എന്താ ഒരു ചിന്തയും കൂടി നമ്മളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. ചില കണക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ

0: ാണ് എഴുതി വെക്കാൻ മറന്നുപോയ കണക്കുകളെ കുറിച്ച് പലരും ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യത്തിന് മുന്നിൽ കണക്കുകൾ ഇല്ലാത്തവർ എന്നും പകച്ചു പോയിട്ടേയുള്ളൂ, അത് മക്കളാണെങ്കിൽ പോലും എന്നുള്ള ഒരു മെസ്സേജാണ് രാവിലെ ചേട്ടൻ നമുക്ക് അയച്ചിട്ടുള്ളത്. നല്ല ഒരു ചിന്തിക്കേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പല സമയത്ത് നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടൻ ആ ഒരു ശുഭചിന്തയായിട്ട് നമ്മളോട് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. അതേപോലെ സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മറ്റൊരു മെസ്സേജ് ബിജു ചേട്ടൻ അടിമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സാന്ത്വനം എഫ് എം ശുഭദിനാശംസകൾ. പ്രദീപ് ആശ്രമത്തിൻ്റെ ഗാനമന്ദാര പാട്ടിൻ്റെ പിറവിയിലൂടെയുള്ള യാത്ര അത്രയേറെ ഇമ്പമാർന്ന പരിപാടിയാണ്. ഈ പരിപാടിയുടെ അവതാരകന് സ്നേഹാശംസകൾ അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, ഒരു 60 മിനിറ്റ് എങ്കിലും ഗാനമന്ദാരം പരിപാടി വേണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട് എന്ന വിശ്വസ്തതയോടെ അടിമാലിക്കാരൻ ബിജു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്.
1: നമ്മളത് ഒരു പരിഗണനയിൽ എടുക്കുന്നതായിരിക്കും അല്ലേ?
0: നമ്മളത് അതെ, നമ്മളുടെ ഒരു എന്താ നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറോടും അതേപോലെ അതിൻ്റെ ഹൈ ആയിട്ടുള്ള അതോറിറ്റിയോടൊക്കെ നമ്മളിത് പറയുന്നതാണ്. കാരണം നമ്മൾ ഫീഡ്ബാക്ക് എന്തായാലും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ പ്രോഗ്രാമിനെയൊക്കെ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇനിയും പ്രോഗ്രാമൊക്കെ കേട്ടിട്ട് വീണ്ടും മെസ്സേജുകളൊക്കെ അയക്കൂ. അപ്പോൾ നമ്മുടെ പ്രിയ ടീച്ചർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീലക്ഷ്മി മഴ പ്രണയം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും മഴയൊക്കെ പറ്റി പറയുന്ന സമയത്ത് ഇതൊക്കെ വരാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല എല്ലാ സാഹചര്യങ്ങളും. അപ്പോൾ നമ്മൾ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രീത ടീച്ചർ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ഡിയേഴ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു സോ മച്ച്. നമ്മൾ നല്ലൊരു ഗുഡ് മോർണിംഗ് നമ്മുടെ റീജ ചേച്ചിക്ക് നേരെയാണ്.
0: അപ്പോൾ ഇന്ന് മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്ന് നല്ല മഴയാണ്. പക്ഷെ ഞങ്ങൾ അകത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വയ്യ. പക്ഷെ രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അത്യാവശ്യം നല്ലൊരു മഴ ഉണ്ടായിരുന്നില്ല, ചെറിയ മഴയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു സ്നേഹിതനെ അലൈപായുത എന്ന സിനിമയിലെ സ്നേഹിതനെ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കറക്റ്റ് ആൻസറാണ് ആ ചേച്ചി അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇനി വന്ന മറ്റൊരു മെസ്സേജ് നമ്മുടെ ബിനീഷ് ചേട്ടൻ കറക്റ്റ് ആൻസറാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. ബിനീഷ് ചേട്ടന് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം എന്നൊരു മെസ്സേജ് കൂടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനും നമ്മുടെ അടിമാലിക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: നല്ലൊരു ഗുഡ് മോർണിംഗ് നമ്മുടെ ബിനീഷ് ചേട്ടൻ്റെ നേരെയാണ്. അതുപോലെ കറക്റ്റ് ആൻസർ ആണ്, കൺഗ്രാജുലേഷൻ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ ആൻസർ എന്താണ് എന്നുള്ളത്.
0: അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ രമേശ് കെ ജി സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പത്രത്തിൻ്റെ കട്ടിങ്സ് ആണ്. ലക്ഷ്യം ലോക റെക്കോർഡ്, അടൽ ടണലിൽ സൈനികരുടെ മിന്നും പ്രകടനം, കൂട്ടത്തിൽ 2 മലയാളികൾ എന്നുള്ള ആ ഒരു കാര്യം നമ്മളായിട്ട് രമേശ് ചേട്ടൻ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല നല്ല നിമിഷങ്ങളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രമേശ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ നമ്മുടെ ചിത്രാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കുട്ടികളെ, ഇന്നലെ പ്രോഗ്രാം ടൈമിൽ ഞാൻ ഇല്ലായിരുന്നു, എന്തോ ഒരു നഷ്ടബോധം. അതേപോലെ ബഡ്ഡി എന്ന ചിത്രത്തിലെ കടലിൽ കൺമഷി പോലെ എന്ന് തുടങ്ങുന്ന ഗാനം ഞാനങ്ങനെ പറഞ്ഞു പോയപ്പോൾ അതെ അങ്ങനെ ആയിപ്പോയി. അപ്പൊ ചിത്രാമ നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ.
1: അതെ,
2: പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു പ്രിയപ്പെട്ട അടൂർ സാറിൻ്റെ സിനിമയാണ് മതിലുകൾ. ഈ മതിലുകളിൽ എനിക്ക് സത്യജി മമ്മൂട്ടി സാറിനേക്കാളും എനിക്ക് വളരെയേറെ നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആദരവ് തോന്നിയത് കെ പി ശബരിതയോടാണ്. കാര്യം ശബ്ദത്തിലൂടെ ജീവിക്കുന്ന ഒരു അഭിനേത്രിയായിരുന്നു കെ പി ശബരിത. അവരുടെ ശബ്ദമായിരുന്നു, ഞാനതിനായിരുന്നു പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നത്. എത്ര കേട്ടാലും മതി വരാത്തൊരു ശബ്ദം. അപ്പോഴ് ആ ശബ്ദമാണല്ലോ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അതിന് അടൂർ സാറിനൊരു എത്ര അഭിനന്ദനങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മൂടി തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നി പോയത് ആ സിനിമ കണ്ട സമയത്ത്. അത്രയ്ക്ക് മനോഹരമായൊരു സിനിമയായിരുന്നു. അപ്പോഴെന്തായാലും അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പോഴും നിങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെല്ലാം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. വളരെ ഭംഗിയായിരുന്നു കേൾക്കാൻ, എത്ര ശ്രവണസുന്ദരം എന്ന് തന്നെ വേണം പറയാം. ആ രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു.
0: അതേപോലെ തന്നെ നമ്മുടെ അടൂർ സാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട്
1: ഇതില്, അതായത് നമ്മുടെ ചിത്രാമ്മ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞ കൂട്ടത്തില് തീർച്ചയായും നമ്മൾ എടുത്തു മാറ്റാൻ സാധിക്കാത്തൊരു കലാകാരിയാണ് കെ പി സി ലളിതാമ്മ അല്ലേ. അപ്പൊ അതിൽ തന്നെ ഈ മതിലുകൾ എന്ന പോർഷനിൽ തന്നെ ശബ്ദത്തിലൂടെയാണ് കെ പി സി ലളിതാമ്മ ജീവിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പൊ അത് തീർച്ചയായും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്തൊരു കലാകാരി തന്നെയാണ്. ഈ ഒരു സിനിമയിൽ നമുക്ക് എപ്പോഴും ആ സുന്ദരമായിട്ടുള്ള നമ്മുടെ മമ്മൂട്ടി സാർ ഇങ്ങനെ അഭിനയിക്കുന്നു, ആ ഇമോഷൻസ് എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ ശബ്ദത്തിലൂടെ അതിൻ്റെ ആ ഒരു തീവ്രത കാണിച്ചു തന്നത് കെ പി സി അമ്മ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മമ്മൂട്ടി സാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ നാരായണി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായിട്ട് ഒരു ചെറിയ പേടിയുണ്ട് എന്ന രീതിയിൽ. എന്താ വയസ്സ് എന്ന് ചോദിക്കുമ്പോൾ 22, അതൊരു പേടിയായ പ്രായമായ വയസ്സ്. അപ്പോൾ ആ ഒരു മോഡുലേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. തീർച്ചയായും ഒരു അത്ഭുത കലാകാരി തന്നെയാണ് കെ പി എസ് സി ലളിതാമ്മ. അപ്പോൾ നമ്മൾ വിട്ടുപോയ ഒരു കാര്യം നമ്മുടെ ചിത്ര ആമ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ തീർച്ചയായും ഈ സിനിമയിൽ എടുത്തു പറയുന്നതിൽ കെ പി എസ് സി ലളിതാമ്മയും നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായും. അതേപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉത്തരം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് സാർ അയച്ചിരിക്കുന്നത്.
1: തെറ്റാണ്,
0: ഉത്തരം അതല്ല.
1: സബ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടല്ലേ ഡിവോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്, അത് കറക്റ്റ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. അതായത് മാരേജിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സ് പെറ്റീഷൻ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത്.
0: പക്ഷേ ഇവിടെ തിരിച്ചാണ്,
1: ആദ്യം മാരേജ് എന്നുള്ളത് പകരം ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് മാരേജ് വരുന്നത്. അത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യമല്ല, ഇത് കുസൃതി ചോദ്യം.
0: അപ്പോൾ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കളഭം സിനിമയിലെ ഒരു ഗാനം കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓക്കെ, നമ്മുടെ രാജൻ ചേച്ചി അടുത്ത ദിവസം എന്നുള്ള ഒരു ഇതാണ് തന്നിരിക്കുക, അതാണോ ആൻസർ എന്ന് എനിക്ക് അറിയില്ല. അടുത്ത ദിവസം എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇതല്ല ആൻസർ. നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെന്നെങ്കിലും അത് കിട്ടും.
1: അതെ, അതായത് രാജൻ ചേച്ചി ഉദ്ദേശിച്ച് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, മാരേജ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ഡിവോഴ്സ് എന്ന രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനല്ല, ആദ്യം ഡിവോഴ്സ് അതിനുശേഷം മാരേജ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം.
0: നമ്മുടെ എല്ലീന കുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ പവിഴമല്ലി എന്നുള്ളൊരു പാട്ട് എനിക്ക് വേണ്ടി പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ലൈവിൽ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുമോ നമുക്ക് അറിയില്ല. 11:17 ആയിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയം. അപ്പോൾ എന്തായാലും ലൈവിനല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്താ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ റഷീദ ചേച്ചി, ഗുഡ് മോർണിംഗ്. രണ്ടു പേർക്കും ആൻസർ കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. റഷീദ് ചേച്ചിയും കറക്റ്റ് ആൻസറാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ലീലാമണി ചേച്ചിയും കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കറക്റ്റ് ആൻസറുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അയക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഈ ആൻസർ മാത്രമല്ല നിങ്ങളുടെ വിശേഷങ്ങളും തീർച്ചയായിട്ടും പങ്കുവെക്കണം അല്ലേ, എങ്കിലേ ഒരു ലൈവ് ഇച്ചിരി കളർ ആവുള്ളൂ. ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കടുകട്ടിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ പെട്ടെന്ന് ഈസിയുള്ള നിസ്സാരമായ ചോദ്യങ്ങളായിട്ട് മാറുകയാണ്. പക്ഷെ സാരല്ല, എല്ലാവരും റിയാക്ട് ചെയ്തോളൂ, നമുക്ക് വളരെ സന്തോഷകരമാണ്. ലൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർത്തമാനങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങൾ കൂടിയാണ്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു സോങ് കേട്ടിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Freekick 90.4 FM 2026.
6: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
7: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
6: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
7: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
6: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
7: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
6: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
7: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?

0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും പിന്നൊരു കുസൃതി ചോദ്യവും ഒക്കെയായി. ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
3: യെസ് ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. നല്ലൊരു പാട്ടൊക്കെ കേട്ടു, കുസൃതി ചോദ്യത്തിന് ആൻസേഴ്സ് ഒക്കെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശം വൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. സമയം 11:25 ആയിരിക്കുന്നു.
2: അതെ, അപ്പോൾ നമ്മളുടെ രാജം ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചു, അങ്ങനെ കറക്റ്റ് ആൻസർ അയച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസർ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മൻസൂർ ചേട്ടൻ കൊട്ടുകാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്, ഇന്നലെ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലൊരു തമിഴ് പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നല്ലൊരു തമിഴ് പാട്ടാണ്.
3: യെസ്, തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടും പറയുമ്പോൾ ജൂലൈ 3 എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ ആണ്. 2026 അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ഫ്രീ ഫ്രം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ടുവോർഡ്സ് എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് മുക്തി നേടുക, സുസ്ഥിരമായ ഒരു ഭാവിക്കായി എന്നുള്ളതാണ് 2026 തീം എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു ഭാവി അല്ല, അതിൻ്റെ മെയിനായിട്ടും പ്ലാസ്റ്റിക് ബാഗുകളുടെ ഒരു ദൂഷ്യഫലങ്ങളെന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ള അല്ലേ, ഒരു സിംഗിൾ യൂസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പച്ചക്കറി വാങ്ങുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്, പിന്നീട് നമ്മളത് ത്രോ ചെയ്യുക. അതെ, ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് ഇത് മണ്ണിൽ ലയിക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 100 മുതൽ 500 വരെയാണ്. അപ്പോൾ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ ഒരു ഭാവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രകൃതിക്ക് നമ്മുടെ ആ ഒരു സമൂഹത്തിന് എല്ലാവർക്കും ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2022 ജൂലൈ മാസത്തിൽ ഇത് പൂർണ്ണമായിട്ടും എന്താ പറയുക, ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമം നമ്മൾ നടപ്പാക്കിയുണ്ടായി, ഈ സിംഗിൾ യൂസിലുള്ള പ്ലാസ്റ്റിക്. പക്ഷേ ഇന്നും നമ്മളൊരു കടയിൽ പോകുന്ന സമയത്ത് ഒരു തുണി സഞ്ചിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കിറ്റുകൾ അല്ലെങ്കിൽ കട്ടിയുള്ള നമ്മൾ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് എത്ര പേര് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഗണന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രകൃതിയെ നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് അതിജീവിച്ച് മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാലക്രമേണ ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ് നമ്മുടെ കുപ്പിവെള്ളത്തിലും നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിലും അതുപോലെ ഭക്ഷണത്തിലും ചേരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം
2: മാത്രമല്ല, അതിനെ നമ്മൾ ശ്വസിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്
3: എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കടലുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് അതാണ് പിന്നീട് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിജീവനം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് വരെ നമ്മുടെ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജീവികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മുടെ ഉള്ളിലേക്കാണ് അത് ചെല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നല്ല രീതിയിലുള്ള വംശനാശങ്ങൾ സംഭവിക്കാൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചുവട് മുന്നോട്ട് വയ്ക്കുക എന്നുകൂടിയാണ് ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത്, ബ്രേക്കിംഗ് ഫ്രീ ഫ്രം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ടുവോർഡ്സ് എ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ യൂസുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്ന് കൂടി പറയുക.
2: അതായത് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് യൂസ് ആൻഡ് ത്രോ അല്ലേ, ഉപയോഗിക്കുക കളയുക, ഉപയോഗിക്കുക കളയുക. പക്ഷേ നമുക്ക് അതിൽ മറ്റൊരു കാര്യം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഒരു സാധ്യത കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രകൃതിയെ നമ്മളല്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കും അല്ലേ, നമ്മളല്ലെങ്കിൽ പിന്നെ ആരും അല്ലയ്യാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കാം.
3: യെസ്, തുണിസഞ്ചികൾ യൂസ് ചെയ്യുക. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് അത് പിഴ ഈടാക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കയ്യിൽ തരുന്ന അവസ്ഥയിലേക്കൊക്കെ പല കടകളിലുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഈ വൺ ടൈം യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ദിവസം പ്ലാസ്റ്റിക് ഫ്രീ ഡേ ആയിട്ട് തന്നെ.
2: അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ഉണ്ണി പറയുകയാണ് റീമാരേജ്, അപ്പോൾ റീമാരേജ് അല്ല കേട്ടോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉണ്ണി അത് കേട്ടില്ല, അപ്പോൾ അതല്ല ആൻസർ. അതേപോലെ തന്നെ നമ്മുടെ ലീലാമണി ചേച്ചി കുറച്ച് നാളായിട്ട് എവിടെയായിരുന്നു അല്ലേ. അപ്പോൾ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹായ് ശ്രീലക്ഷ്മി ആതിര, 3 പേർക്കും

0: നല്ലൊരു ദിവസമായിരുന്നു. തിരക്കായതുകൊണ്ട് കുറച്ച് ദിവസമായി മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. തൽക്കാലം ഞങ്ങൾ ക്ഷമിച്ചു, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്.
1: എന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു.
0: അതെ, നമ്മുടെ അടിമാലി ഫ്രണ്ട്സിന് നല്ലൊരു ഹായ് പറയണേ. എൻ്റെ മോൻ മനുവിന് വേണ്ടി വടക്കുംനാഥൻ സിനിമയിലെ ഗംഗ എന്നൊരു പാട്ട് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. മാത്രമല്ല അടിമാലി ഫ്രണ്ട്സ് എപ്പോഴും ലീലാമണി ചേച്ചി ഹായ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തിരക്കാറുണ്ട്.
1: ലീലാമണി ചേച്ചി ഇല്ലെങ്കിൽ കൂടി അടിമാലി ബ്രദേഴ്സ് എപ്പോഴും തിരക്കുന്ന ഒരു ശ്രോതാക്കളിൽ ഒരാളാണ് നമ്മുടെ ചേച്ചി. തീർച്ചയായും നല്ലൊരു ദിവസം നേരമാണ്. തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ട് നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക എന്ന് കൂടി പ്രിയപ്പെട്ട ചേച്ചിയോട് പറയുകയാണ്.
0: പിന്നെ നമ്മുടെ സരസ്വതി അമ്മയും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: സരസ്വതി അമ്മ വളരെ ലെങ്ത് ആയിട്ടുള്ള വോയിസ് ആണ്. ഇതാണോ മോളെ, ഇതാണോ മോളെ, വളരെ സോഫ്റ്റ് ആയി
0: ഇതാണ്, ഇങ്ങനെ വരാനാണ് സാധ്യത. പിന്നെ ഡിവോഴ്സിന് ശേഷം മാരേജ് എന്താണ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ഒരു വീട്ടിലെ കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ അമ്മ നമുക്ക് അങ്ങനെ ഒരു വോയിസ് ഇട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളതപ്പോ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ഉണ്ണി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് എന്താണ്. പക്ഷെ അപ്പോ നമുക്ക് 11:30 ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസർ എന്താണെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആതിര പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ് ആ ഒരു ആൻസറിലേക്ക്.
1: അപ്പൊ ചോദ്യം ഇതായിരുന്നു, നമ്മൾ സാധാരണ മാരേജിന് ശേഷമാണ് ഡിവോഴ്സ് എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ ഡിവോഴ്സിന് ശേഷം മാരേജ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ളൊരു സ്ഥലം സത്യം പറഞ്ഞാൽ ഇല്ല. യഥാർത്ഥത്തിലുള്ളത് ഒരു പുസ്തകത്തിലാണ്, ഡിക്ഷണറിയിലാണ് അതുള്ളത്.
0: ഡിക്ക് ശേഷമാണ്
1: എം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡിക്ഷണറിക്ക് ഡിവോഴ്സ് എന്നുള്ള ഒരു വേർഡ് കഴിഞ്ഞിട്ടാണ് മാരേജ് എമ്മിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ആൻസർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?
0: അപ്പൊ നമ്മുടെ ഉണ്ണി പറയാണ് ശ്രോതാക്കളെല്ലാം പുലികളാണല്ലോ, കറക്റ്റ് ആൻസർ ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മെസ്സേജ് അയച്ചത്. നമ്മളുടെ പ്രീത ടീച്ചർ, റീജ ചേച്ചി, വിനീഷ് ചേട്ടൻ, രാജലക്ഷ്മി മാം, അതേപോലെ ലീലാമണി ചേച്ചി, റഷീദ ചേച്ചി, സരസ്വതി അമ്മ, അങ്ങനെ കുറേ പേര് കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്.
1: അപ്പൊ ഇന്നത്തെ ലൈവിൽ നമ്മളോടൊപ്പം കണക്ട് ചെയ്ത് നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയുള്ള തുടർ ദിവസങ്ങളിലും നമ്മുടെ ലൈവിനൊപ്പം നമ്മുടെ പ്രോഗ്രാമിനൊപ്പം ഇങ്ങനെ തുടർന്നും നല്ല സപ്പോർട്ടായിട്ട് തുടരുക എന്ന് കൂടി പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.
0: നമ്മുടെ രാജൻ ചേച്ചിയും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനിത് പെട്ടെന്ന് പറഞ്ഞപ്പോ വിട്ടുപോയത്.
1: അപ്പൊ ഇന്ന് ആൻസർ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടൈപ്പിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പലരും ചില സമയത്ത് അടി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്, പക്ഷെ സാരയില്ല, നിങ്ങളുടെ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, തുടർ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് റിലേറ്റ് ചെയ്തിട്ട് 2026 ഫ്രീ കിക്ക് എന്ന പ്രവചന മത്സരം മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 14 വരെ ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇനിയുള്ള അപ്ഡേഷൻസും എല്ലാം നിങ്ങൾക്ക് റേഡിയോ സാന്ത്വനം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലാണെങ്കിലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് 8588 5587 85 എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആൻസേഴ്സ് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡിലൂടെ അയക്കാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അതിൽ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫിഫ വേൾഡ് കപ്പിനെ പറയുമ്പോൾ അടുത്ത 4 മത്സരങ്ങളെന്ന് പറയുന്നത് അർജന്റീന കേപ് വേർദും കൊളംബിയയും ഖാനയും തമ്മിലുള്ള ആവേശകരമായ മത്സരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മത്സരങ്ങളും കൂടെ ഒന്ന് ലിസൺ ചെയ്തോളൂ അല്ലേ, അപ്പോൾ ആരായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ
0: നമുക്കൊരു ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണി പറയുകയാണ് പ്രീത ടീച്ചർ മതിയായിരുന്നത് വളരെയധികം കടുത്ത ചോദ്യമായി പോയി എന്നൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 11:33 ആയിരിക്കുകയാണ്.
1: ഉണ്ണി പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. ഞാനപ്പോൾ ഇച്ചിരി പാടുള്ളൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. യെസ്, അപ്പോൾ ഉണ്ണി നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സമയം 11:34 ആയിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പോൾ ഇന്ന് ഇതുവരെ നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ച് നമ്മളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു.
0: ഇതുവരെ നമ്മുടെ എലീന കുട്ടി പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ അടുത്തതായി പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൻസൂർ ചേട്ടനെ ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകാം.

0: Angels Makeover, near Ramachandran Temple, Kollam. Contact 8547944684. Number orikkal koodi 8547944684.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ,

0: 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9314, മൊബൈൽ 9446-20-27-60.
2: You're listening to Radio Swandhanam 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്.

0: support, placement assistance, experienced faculty, advanced labs, modern campus. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും എം ഇ എസിൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് എം ഇ എസിലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

നിറഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
6: Radio Santhanam 90.4 FM il ippol kelkam neediyude vazhitharagal aashayam avadaranam advocate Sudhir Boss, ekubanam Beena Guvera, sangeethika sahayam Adarsh Ajay.
7: Namaskaram. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
8: നമസ്കാരം
7: സാർ. ഇപ്പൊ നമ്മളൊരു പോളിസി എടുത്തു, അപ്പൊ അതിനുശേഷം അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
8: അതും നല്ലൊരു ചോദ്യമാണ്. ഇൻഷുറൻസ് സംബന്ധമായ കേസുകൾ വരുമ്പോൾ ഇൻഷുറൻസിനകത്തുള്ള രേഖ, ഞാൻ പറഞ്ഞില്ലേ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി, ആ പോളിസിയുടെ കൂടെ കണ്ടീഷൻസ് കാണും. എന്തെല്ലാം കവർ ചെയ്യും, എന്തെല്ലാം കവർ ചെയ്യത്തില്ല, അതിനുള്ള ക്രൈറ്റീരിയ എല്ലാം പറയും. ഇതാണ് കണ്ടീഷൻസ് പോളിസി. ഒരു 95% ആൾക്കാരും, 95 അല്ല അധികം ഉള്ളതാണ്, 5% ആൾക്കാരും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പോളിസി വായിക്കത്തില്ല ഒരിക്കലും. നമുക്ക് മറ്റു പലതിനും സമയമുണ്ട്, ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ നോക്കാം, വാട്സാപ്പ് നോക്കാം, മറ്റേ നോക്കാം. നമ്മുടെ പോളിസി അല്ലെ, വീട്ടിലെ ആധാരം നമ്മൾ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നോക്കത്തേ ഇല്ല. അപ്പൊ അതിൽ ഈ കണ്ടീഷൻസ് പോളിസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില കണ്ടീഷൻ പോളിസിയിൽ പറയുന്നുണ്ട് നിലവിലുള്ള അസുഖങ്ങൾ 4 വർഷത്തേക്ക് പരിഗണിക്കത്തില്ല, ഈ പോളിസി എടുത്ത് ആദ്യത്തെ 2 വർഷത്തേക്ക് കാട്രാക്ട് ഉള്ള സർജറിക്ക് തരത്തില്ല. നമ്മുടെ വിചാരം പോളിസി ഉണ്ടെങ്കിൽ നാളെ മുതൽ എല്ലാം കിട്ടുമെന്നാണ്, അത് ശരിയല്ല. എല്ലാ പോളിസിക്കും ചില കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസും പോളിസി അനുസരിച്ചേ കമ്പനിക്ക് ബാധ്യത വരുന്നുള്ളൂ. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ വായിക്കണം. വായിച്ചാൽ ഇത് ഈ പറഞ്ഞ നമ്മുടെ പോളിസി അല്ലല്ലോ, ഓണർ ഏജന്റ് പറഞ്ഞത് ഇത് നമുക്ക് നഷ്ടമാണല്ലോ, ഇത് ശരിയാവത്തില്ലല്ലോ, എന്റെ പർപ്പസ് നടക്കത്തില്ലയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 14 ദിവസത്തിനകം ഈ പോളിസി തിരിച്ചു കൊടുത്ത് ക്യാൻസൽ ചെയ്യാം, രേഖാമൂലം എഴുതി കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ 14 ദിവസം കഴിഞ്ഞ് ഒരു ആവശ്യം വന്ന് കേസ് വരുമ്പോൾ മാത്രം പറയാണ് ഈ ടേംസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ഏജന്റിനോട് ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 14 ഡേയ്സിനകം റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ആ പോളിസി ഈസ് കൺക്ലൂഡഡ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടീസ്. അപ്പം കോൺട്രാക്ട് ആയി കഴിഞ്ഞാൽ അതിലെല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും രണ്ട് കൂട്ടർക്കും ഒരേപോലെ ബാധകമാണ്. വാങ്ങിച്ച ആൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ അദ്ദേഹത്തിന് പരിജ്ഞാനം ഇല്ലെന്നോ ഒന്നും ഇതിനൊരു ഡിഫൻസ് അല്ല. അറിഞ്ഞുകൂടാങ്കിൽ അറിയാവുന്ന ആളിനെ കൊണ്ട് വായിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിപ്പിച്ചിട്ട് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് മനസ്സിലാക്കുന്ന വേളയിൽ ഞാൻ ഉദ്ദേശിച്ച പോളിസി അല്ല, ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇതിൽ കവറേജ് കൂടുതലോ കുറവാണ്, അല്ലെ എല്ലാം കവർ ചെയ്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അത് അന്നേരം ചെയ്തില്ലെങ്കിൽ, വിത്തിൻ 14 ഡേയ്സ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ബി കൺഫേംഡ് എസ് എ കോൺട്രാക്ട്.
7: അതെ, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.

0: ഒരു ക്ലെയിം എടുക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം ആയാലും ഏതൊരു ഇൻഷുറൻസ് ആയാലും എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പരിമിതിക്കുള്ളിലുള്ള ദിവസങ്ങൾക്കുള്ളിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ
1: തയ്യാറായിരിക്കും.
0: സർ, നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്നുണ്ടോ?
1: ഉണ്ട്. അതായത് ഇൻപേഷ്യന്റായി ട്രീറ്റ് ചെയ്താൽ മാത്രമേ മെഡിക്കൽ എക്സ്പെൻസസ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളൂ. അതിൻ്റെ പുറകിൽ ഒരു റേഷണൽ കാണും, കാരണം അല്ലെങ്കിൽ എല്ലാവരും ഒ പി യിൽ പോയി ടിക്കറ്റ് എടുത്ത് ഞാൻ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ സ്കാൻ കുറിച്ച് തന്ന് വലിയ എക്സ്പെൻസീവ് ഇൻവെസ്റ്റേഷൻ കുറിച്ച് തന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിലും നമ്മളൊരു സീരിയസ് ഡിസീസ് കണ്ടീഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പോളിസി ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പനി വന്നൊരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചാൽ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല, അതിന് സാധ്യതയില്ല. അപ്പം ഒരു സീരിയസ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ട് സ്വാഭാവികമായി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഷൻ നടത്തി ട്രീറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് മെഡിക്കൽ ഇൻഷുറൻസ് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പോളിസിയിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് പറയുന്നെങ്കിലും ഉണ്ടോ? എന്നാൽ സപ്പോസ് ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഒരു സർജറി ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, പക്ഷെ അതിനുശേഷം വീണ്ടും എൻ്റെ റിവ്യൂവിന് പോയി വീണ്ടും വന്നു, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തതിനു ശേഷം അതിൻ്റെ തുടർ സർജറി വേറെ സർജറി ചെയ്തു, അതുമൊക്കെ പരിഗണിക്കും. പക്ഷെ ബേസിക്കലി ഇൻപേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. ഒ പി ട്രീറ്റ്മെന്റിന് മെഡിക്കൽ ഇൻഷുറൻസ് പ്രകാരം അതിലെ റീഇംബേഴ്സ്മെന്റ് കിട്ടും.
0: പിന്നെ എനിക്ക് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാഷ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസ് വേണ്ടി ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൽ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഇവിടെ ബെൻസി ഹോസ്പിറ്റൽ, നായർസ് ഹോസ്പിറ്റൽ, മെഡിസിറ്റി, മെഡിത്രീന, അങ്ങനെ പല ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിട്ട് ടൈപ്പ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആണെങ്കിൽ ഈ പേഷ്യൻ്റ് അവിടെ പോയി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി അവരെ കാണിക്കും. ഹോസ്പിറ്റലിൽ അപ്പോഴും തന്നെ ഇൻഫോം ചെയ്യും, നിങ്ങളുടെ പോളിസി പ്രകാരമുള്ള ഇൻഷുർഡ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇന്ന ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടെ ചേർത്ത് പ്രീ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ചെല്ലും. ഇൻഷുറൻസ് കമ്പനി അവിടുത്തെ പാനൽ ഓഫ് ഡോക്ടർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പരിശോധിച്ചിട്ട് ഈ പേഷ്യൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടെന്നും സർജറിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് തുടർന്നോളൂ, ഞങ്ങൾ ഇത്ര രൂപ പ്രാഥമികമായിട്ട് അലോട്ട് ചെയ്യുന്നു അറിയിക്കും. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ഡിസ്ചാർജ് സമയത്ത് ബില്ല് ഇൻഷുറൻസ് കമ്പനിക്ക് അന്ന് തന്നെ അയച്ചു കൊടുക്കും. അന്നാണോ ഡിസ്ചാർജ് ബില്ലെന്ന് അപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ, പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഈ ഹോസ്പിറ്റൽ ബില്ല് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്രൂവ് ചെയ്ത് ആർക്ക് കൊടുക്കും? ഹോസ്പിറ്റലിനാണ് കൊടുക്കും. അപ്പോൾ ഹോസ്പിറ്റലിന് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് മൊത്തം ഹോസ്പിറ്റലിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ ഈ പേഷ്യന്റിന് കാശൊന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. അതാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്യാഷ് കൊടുക്കാതെ പോകാവുന്ന. ഇപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് രാവിലെ ബില്ല് ചെയ്താൽ അപ്പോൾ തന്നെ ഫാക്സ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ ബില്ല് സ്കാൻ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അവിടെ സ്ഥിരം ആൾക്കാർ ഇരിപ്പുണ്ട്, അവർ പ്രോസസ്സ് ചെയ്ത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ചില സമയം നീണ്ടുപോകാം, അര ദിവസമോ ചില ദിവസം പിറ്റേ ദിവസം ആയിരിക്കും വരുന്നത്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവർ പ്രിഫറബിളി സെയിം ഡേ ഈവനിങ്ങിലോടുകൂടി ഈ ബില്ല് അപ്രൂവ് ചെയ്യും. ബില്ല് അപ്രൂവ് ചെയ്ത് ഫുള്ളി അപ്രൂവ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു പൈസയും കൊടുക്കണ്ട. സപ്പോസ് ചില കേസുകളിൽ ചില ബില്ലുകളിൽ ചിലത് ഡിഡക്റ്റബിൾസ് എന്ന് പറയും, അപ്പോൾ ഡിഡക്റ്റബിൾസ് തരൂല്ല. അപ്പോൾ ഒരു 90% or 80% ആയിരിക്കും കിട്ടുന്നത് വെച്ചോ, ബാക്കി 20% നമ്മൾ കൊടുത്താൽ മതി, കൊടുത്തിട്ട് പോകാം. അപ്പോൾ ചില കേസുകളിൽ 100% കൊടുക്കാമായിരിക്കാം. ഏതായാലും ഇൻഷുറൻസ് കമ്പനി മൊത്തം പൈസയും കൊടുക്കുന്ന സ്ഥിതിക്ക് ഇൻഷുർഡ് ക്യാഷ് ഒന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി പോകാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എല്ലായിടവും ഇല്ല. ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാഷ്ലെസ് ആണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ സ്വാഭാവികമായിട്ടും വരും, ചോദിക്കുമെന്ന് എനിക്കറിയാം.
0: സാർ പറഞ്ഞു ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലാണോ ആണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാറില്ല. പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവൂ. അതെ, ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൺലിസ്റ്റഡ് ഹോസ്പിറ്റലാണ് അത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമുക്കിപ്പം റീഇംബേഴ്സ്മെന്റിന് നമുക്ക് സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ ക്യാഷ്ലെസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറിലെ ഒരു സൗകര്യം മാത്രമാണ്. ലിസ്റ്റഡ് ഹോസ്പിറ്റലാണെങ്കിൽ ക്യാഷ് കൊടുക്കാതെ പോകാനുള്ള ഒരു സൗകര്യം, ഒരു പ്രിവിലേജ് എന്നോ റൈറ്റ് എന്നോ പറയാം. ഇനി ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്യണം? ബില്ല് വരുമ്പോൾ ബില്ല് ആദ്യം നിങ്ങൾ അടയ്ക്കണം, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അടയ്ക്കണം. അടച്ചിട്ട് ആ ക്യാഷ് പെയ്ഡ് ബില്ലും റെസീറ്റും ഡോക്ടറിന്റെ ഡിസ്ചാർജ് സമ്മറിയും ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ബ്രാഞ്ച് ഓഫീസിൽ പോയി ഒരു ക്ലെയിം ഫോം എഴുതി കൊടുക്കണം. ഇൻഷുറൻസിന്റെ ക്ലെയിം ഫോം, ആ ക്ലെയിം ഫോമിൽ എന്തൊക്കെ കാണും? പ്രധാനമായിട്ടും എന്റെ പേര്, എന്റെ പോളിസിയുടെ നമ്പർ, ഞാൻ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു, എനിക്ക് എത്ര രൂപ ബില്ലായി, അതിന്റെ എല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ക്ലെയിം ഫോം കൊടുത്താൽ ക്ലെയിം പ്രോസസ് ചെയ്ത് അവർ പൈസ തരും. അപ്പൊ ക്യാഷസും അല്ലാതെ നമ്മൾ വ്യത്യാസം, ക്യാഷസ് ആണെങ്കിൽ ലിസ്റ്റഡ് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കാതെ പോകാം. മേ ബി 100%, മേ ബി 90% ഓർ 80% ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതേസമയം ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ യു ഹാവ് ടു പേ ഫസ്റ്റ് ദെൻ ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അതാണ് റീഇംബേഴ്സ്മെന്റ് എന്നാണ്.
0: അപ്പൊ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, കാരണം നമ്മളിപ്പോ ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ബിൽസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബില്ല് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു തിരക്കിനിടയിൽ ഒറിജിനൽ ബില്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒറിജിനൽ ബിൽസ് തന്നെ നമ്മൾ ഈ ഒരു ഇതിന് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ?
1: വേണം, വേണം. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി സ്പീക്കിംഗ് ഒറിജിനൽ ബില്ല് തന്നെ വേണം. ഒറിജിനൽ ബില്ല് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുന്നത്, പ്രസ്യൂം ചെയ്യുന്നത്, ഊഹിക്കുന്നത് നിങ്ങൾക്ക് മറ്റെവിടുന്നോ ഒറിജിനൽ ബില്ല് വെച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒറിജിനൽ ബില്ല് തരാത്തത്. ഇനി ഇദ്ദേഹം പറഞ്ഞ പോലെ ന്യായമായിട്ട് ഒരാൾക്ക് കളഞ്ഞു, സാധാരണ കളഞ്ഞു ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ ബില്ല് ഒത്തിരി നാൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ കൊടുക്കുകയല്ല, ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ പിറ്റേ 7 ദിവസം ക്ലെയിം ഫോം കൊടുക്കണം, അപ്പൊ തന്നെ നമ്മൾ ഒറിജിനൽ ബില്ല് കൊടുക്കും. അപ്പൊ ഒറിജിനൽ ബില്ല് ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും അങ്ങനെ ഒരു കാരണത്താൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ കളഞ്ഞു എന്നോ വല്ലതും വന്നു അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും. ആ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും, നിങ്ങളൊരു അഫിഡവിറ്റോ അല്ല പറയുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കണം, കാരണം ഞാൻ ഈ ബില്ല് ഒറിജിനൽ ബില്ല് കളഞ്ഞുപോയതാണ്, ഈ ഒറിജിനൽ ബില്ല് വെച്ച് ഞാൻ മറ്റെവിടെന്നെങ്കിലും റീഇംബേഴ്സ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ പറയുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് കാണുകയാണെങ്കിൽ എന്റെ ഇന്ന് പൈസ തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്താൽ കമ്പനി പരിഗണിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒറിജിനൽ ബില്ലും ഒട്ടും പിന്നെ സൂക്ഷിക്കണം, വളരെ കൃത്യമായി സൂക്ഷിക്കണം. ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ബില്ലോ ഡിസ്ചാർജ് സമ്മറി ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തരും, പക്ഷെ പിന്നീട് ഒരു ബില്ല് തരണമെങ്കിൽ ഹോസ്പിറ്റൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള സീൽ അടിച്ചേ തരത്തുള്ളൂ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു.
0: സാർ പറഞ്ഞു ഇപ്പോ അൺലിസ്റ്റഡ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് ഈ ഒറിജിനൽ ബിൽസുകൾ 7 ദിവസത്തിനകമാണ്
1: ക്ലെയിം ചെയ്യേണ്ടത്.
0: അതിന്റെ പീരീഡ് അതാണ്
1: ക്ലെയിം ചെയ്യണം. ആ ക്ലെയിം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് ക്ലെയിം ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ ചെലവ് എത്ര ആയിരുന്നു, എന്ത് അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഡിസ്ചാർജ് സമ്മറി, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ബിൽസ് ഇവ കൊടുക്കണം.
0: ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ ഇന്ന് മടങ്ങും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്കായി പൂർണ്ണമായും സമ്പർക്കരഹിതവും കടലാസുരഹിതവുമായ ആരോഗ്യ സ്വയം പ്രഖ്യാപന സംവിധാനമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ പരിശോധിച്ച് മറുപടി അറിയിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇത് എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യം.
0: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാ ഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്രെഡൈസ് സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ ക്ലാസും നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
0: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിനാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണിവരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദെയെയും രാവിലെ 7 മണിക്ക് കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൻ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന ആദ്യ സംഘം

0: രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകേച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖ്വയ്ദ, ഐസിസ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000 ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: आप जितनी विधानसभा के अंदर तर्कपूर्ण तरीके से तथ्यों के आधार पर अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
0: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ. അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
0: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. 3ാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880

0: മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രത ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനേയിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനേയിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
10: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ചെയ്യാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു.

0: കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: You're listening An Entertainment World. Radio Santhanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് പ്രശസ്ത നാടക നടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്.
4: ഈ മാധവൻ കുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്.
3: അടൂർ ഭാസി കഴിഞ്ഞാൽ അടൂരിന്റെ നാമം വാനോളമുയർത്തിയ കലാകാരിയാണ് അടൂർ ഭവാനി. മലയാളത്തിൽ കൂടുതലും അമ്മ മുത്തശ്ശി വേഷങ്ങളിൽ തിളങ്ങിയ അവർ ഒരിക്കൽ പോലും ആവർത്തനം തോന്നുന്ന അമ്മ വേഷങ്ങളിൽ തളച്ചിടപ്പെട്ടില്ല. ഇമോഷണൽ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഹാസ്യം കലർന്ന വേഷങ്ങളിലാണ് നമ്മൾ അടൂർ ഭവാനിയെ കൂടുതലായും കണ്ടത്. സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറി പിന്നീട് നാടകാഭിനയത്തിലേക്ക് ചേക്കേറിയ നടിയാണ് അടൂർ ഭവാനി. സഹോദരി അടൂർ പങ്കജത്തിനൊപ്പം തിക്കുറിശിയുടെ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ പോയ ഭവാനി ആകസ്മികമായിട്ടാണ് അഭിനയത്തിൽ അരങ്ങേറുന്നത്. എന്നാൽ അന്ന് അഭിനയ കലയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന അവർ അഭിനയത്തെ ജീവിതമാർഗമാക്കാൻ തീരുമാനിക്കുന്നത് നാടകങ്ങളിലേക്ക് ചുവട് മാറ്റുമ്പോഴാണ്. അങ്ങനെ മനക്കര ഗോപാലപിള്ളയാശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കരയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് നാടകത്തിൽ തുടക്കം കുറിച്ചു. 21 വയസ്സിൽ പ്രമുഖ നാടക ട്രൂപ്പായ KPSC ചേർന്നു. KPSC മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തുകൊണ്ട് അവർ മലയാള നാടകവേദികളിൽ നിറഞ്ഞു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ നാടകത്തിൽ ഭവാനി അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭവാനിയോളം മികച്ചതായി മറ്റാരുമില്ല എന്ന തോപ്പിൽ ഭാസിയുടെ തിരിച്ചറിവിൽ നിന്നാണ് അടൂർ ഭവാനി എന്ന സിനിമാ നടി വീണ്ടും ജനിക്കുന്നത്. നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം അവർക്ക് തന്നെ ലഭിച്ചു. തുടർന്ന് രാമോ കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ചു. എന്നാൽ രാമോ കാര്യാട്ട് സംവിധാനം ചെയ്ത ദേശീയ ബഹുമതി നേടിയ ചെമ്മീനിലെ നായിക കരുത്തമ്മയുടെ അമ്മ വേഷമാണ് അടൂർ ഭവാനി എന്ന നടിയെ ശ്രദ്ധേയമാക്കുന്നത്. പിന്നീടങ്ങോട്ട് ഏതാണ്ട് 450 മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം തിരശ്ശീലയിലേക്ക്.

പ്രശസ്ത നാടക നടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് തിരശ്ശീലയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1927 പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പാറപ്പുറത്ത് വീട്ടിൽ രാമൻപിള്ളയുടെയും കുഞ്ഞുകുഞ്ഞമ്മയുടെയും മകളായി ജനനം. പ്രസിദ്ധ നടി അടൂർ പങ്കജം അടൂർ ഭവാനി അമ്മയുടെ സഹോദരിയാണ്. തിക്കുറിശിയുടെ ശരിയോ തെറ്റോ

ഒന്നാം വയസ്സിൽ പ്രമുഖ നാടക ട്രൂപ്പായ KPAC ചേർന്നു. KPAC മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ ഭവാനിക്ക് ആ നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം തന്നെ ലഭിച്ചു. തുടർന്ന് രാമു കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ തന്നെ ലഭിച്ചു. അടൂർ പങ്കജവുമായി ചേർന്ന് ജയ തിയേറ്റേഴ്സ് തുടങ്ങിയെങ്കിലും പരിത്രാണായം, പാംസുല, രംഗപൂജ, പാശുപദാസ്ത്രം എന്നീ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷം അവർ പിരിഞ്ഞു. പിന്നീട് 1980 ഭവാനി അടൂർ മാതാ തിയേറ്റേഴ്സ് തുടങ്ങി. 3 വർഷത്തോളം മാത്രം നിലനിന്ന ആ സമിതി പീനൽകോട്, ചക്രവർത്തിനി, പാഠമൊന്ന്, അദ്ധ്യായം എന്നീ നാടകങ്ങൾ കളിച്ചു. ഈ നാടക സമിതിയുടെ പരാജയം അവർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചു. പിന്നീട് അവർ നാടകങ്ങളിൽ സഹകരിച്ചിരുന്നില്ല. 450 മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തുലാഭാരം, മുടിയനായ പുത്രൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, കള്ളിച്ചെല്ലമ്മ, സ്വയംവരം, വിത്തുകൾ, ചെമ്പരത്തി, നെല്ല്, ഒരു CBI ഡയറി കുറിപ്പ്, കോട്ടയം കുഞ്ഞച്ചൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. അവസാനമായി അഭിനയിച്ചത് K. Madhu സംവിധാനം ചെയ്ത സേതുരാമയ്യർ CBI എന്ന സിനിമയിലാണ്. 1969 മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 93 കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. മാതൃഭൂമി മെഡിമിക്സ് ഏർപ്പെടുത്തിയ ചലച്ചിത്ര സപര്യയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റിന് 2002 അർഹയായി. നാടകരംഗത്തെ അവരുടെ മികച്ച സംഭാവനകൾക്ക് കേരള സംഗീത നാടക അക്കാദമി അവരെ ആദരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘകാലമായ ചികിത്സയിലായിരുന്ന അവർ 2009 ഒക്ടോബർ 25 അന്തരിച്ചു. തിരശ്ശീലയിൽ ഇനിയൊരു

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം തിരശ്ശീലയിലേക്ക്. ഭവാനി അമ്മയുടെ വിശേഷങ്ങളാണ് തിരശ്ശീലയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 69 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഭവാനിയമ്മ മികച്ച 2-ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. 1982 നാടകത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചു. 2008 കേരള സംഗീത നാടക അക്കാദമി ഭവാനിയെയും സഹോദരി പങ്കജത്തെയും അവരുടെ നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ആദരിച്ചു. ഭവാനിയമ്മ അഭിനയിച്ച പ്രധാന നാടകങ്ങളാണ് വേലുത്തമ്പി ദളവ, മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാണ്ഡം, പരിത്രാണയം, പംസുല, രംഗപൂജ തുടങ്ങിയവ. അമ്മ വേഷമായാലും കുശുമ്പുള്ള അടുക്കളക്കാരിയുടെ വേഷമായാലും ഭവാനിയമ്മ പകർന്നാടുമ്പോൾ അത് നമുക്ക് അഭിനയമാകുന്നില്ല, നമ്മുടെ പരിസരത്ത് കണ്ടുമറന്ന ജീവിതമേ ആകുന്നുള്ളൂ. ഭവാനിയമ്മ ചെമ്മീനിലെ മരക്കാത്തിയായി മാറിയത് ഇങ്ങനെയായിരുന്നു. കുടുംബവിശേഷങ്ങളിലെ അടുക്കളക്കാരിയും CBI ഡയറിക്കുറിപ്പിലെ ചെവി കേൾക്കാത്ത വേലക്കാരിയുമൊക്കെ അഭിനയമായിരുന്നുവെന്ന് ആർക്ക് വിശ്വസിക്കാനാകും? നമുക്ക് ചില ശബ്ദശകലങ്ങൾ കേൾക്കാം.
2: ചാച്ചിക്ക് ഇപ്പൊ എന്താണ് ഒരു വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. എന്റെ കറുത്തമ്മേനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അവ വരാതിരിക്കുകയല്ലേ ചാച്ചി, പെറ്റതല്ലേ. അവളെ അവൻ അയക്കത്തില്ല, അവനും അങ്ങനെ തോന്നാം.
3: ഞാൻ വൈദ്യന്റെ വീട്ടിലോട്ട് പോവുകയാണ്,
4: വല്ലതും പറയാനുണ്ടാ?
2: എനിക്കൊട്ട് വൈദ്യനും വേണ്ട, മരുന്നും വേണ്ട. നിങ്ങൾ എന്നെ മകളെ വിളിച്ചോണ്ട് പോവാ.
3: ഏത് മകളാണടി? ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എന്റെ മകളല്ലെന്ന്? മകള്?
1: സ്വാഭാവികതയായിരുന്നു ഭവാനി അമ്മയിലെ നടിയുടെ പ്രത്യേകത. നാടകവും നാടക വിശേഷങ്ങളുമൊക്കെയായി തിരശ്ശീലയുടെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും, ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.

போச்சு.

0: SRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ 30 മിനിറ്റ് ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം 6 മുട്ടം 6:30 പച്ചൂർ 6:50 TKM കൊല്ലം 8:05 മീയണ്ണൂർ കൊല്ലം 7:45 നെടുമൺകാവ് 7:15 കൊട്ടിയം 7 ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15 പാത്തല കൊല്ലം 7:30 പഴിഞ്ഞം സർക്കുലർ 7:15 കുണ്ടറ 7:20 ആനക്കോട്ടൂർ 6:50 കുറുമ്പാലൂർ പുത്തൂർ 7:20 കൊല്ലം 5:15 ഏനാത്ത് കൊല്ലം 6:20 കളപ്പില 6:20 കോവിൽമുക്ക് 6:20 ഇട്ടിവിള പുനലൂർ 8:15 ഇടയ്ക്കാട് 7:35 5:45 ചക്കുവരയ്ക്കൽ 5:45 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
9: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വായിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത

0: പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES-ലേക്ക് തന്നെ.
7: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676039400708900 9447560336.
8: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

സർവീസ് ഉണ്ടായിരിക്കും. വൈകിട്ട് 4:15 അവസാന ട്രിപ്പ്. ചാത്തന്നൂർ കരുനാഗപ്പള്ളി രാവിലെ 5:30 ആരംഭിക്കും. തുടർന്ന് ചാത്തന്നൂർ കൊല്ലം രാവിലെ 5:50, 6:30, 7 കൊല്ലം ചാത്തന്നൂർ വൈകിട്ട്, 4:40 ആറ്റിങ്ങൽ ചാത്തന്നൂർ വൈകിട്ട്, 4:25, 5:05, 5:35 എന്നിങ്ങനെ സർവീസ് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ കൊട്ടാരക്കര രാവിലെ 5:05 ആദ്യ ട്രിപ്പ് നടത്തും. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ. പാരിപ്പള്ളി കൊട്ടാരക്കര 8:30 ആദ്യ സർവീസ്. 15 മിനിറ്റ് ഇടവിട്ട് സർവീസുകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6:45 അവസാന ട്രിപ്പ്. കൊട്ടിയം അഞ്ചൽ ചെയിൻ സർവീസ് രാവിലെ 6:20 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. ചാത്തന്നൂർ മരക്കുളം രാവിലെ 6:30, ചാത്തന്നൂർ ചിറക്കര രാവിലെ 8, ചാത്തന്നൂർ നടയ്ക്കൽ കൊല്ലം രാവിലെ 7:45, ചാത്തന്നൂർ പരവൂർ പുനലൂർ രാവിലെ 7:30 എന്നിങ്ങനെ സർവീസുകൾ ഉണ്ടായിരിക്കും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു

0: വർഷ ട്രേഡുകളും. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
2: Radio Santhanam 90.4 FM il ippol kelkam kinjana vartamanam tayaraaki avadharippikkunnathu Dr. Riji G. Nair, sankethika sahayam Shyam Das.
3: Radio Santhanam 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്. സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർഭിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തി ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന P. ഭാസ്കരൻ, സംഗീതം G.

ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ

ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും. ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടു വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV ആണ്. ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിന്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക് പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം, തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: സന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
10: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
9: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
10: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
9: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും, മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
10: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
11: പ്രവാസ വിശേഷങ്ങൾ, പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സംസ്ഥാന നൈപുണ്യ വികസന വകുപ്പിന് കീഴിലുള്ള ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനും ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച അധ്യാപക പരിശീലന പരിപാടി സമാപിച്ചു. നിർമ്മാണ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും തൊഴിൽ നൈപുണ്യവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച 6 ദിവസത്തെ പരിശീലനത്തിൽ സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി 30 അധ്യാപകർ പങ്കെടുത്തു. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, ഡ്രോൺ സർവേയും GIS ആപ്ലിക്കേഷനുകൾ, സുസ്ഥിര നിർമ്മാണം, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ നൂതന വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. വിവിധ വികസന പദ്ധതി പ്രദേശങ്ങളിലെ സന്ദർശനവും പഠനവും ഇതിന് ഭാഗമായി നടന്നു. കൃഷിവകുപ്പിൽ നിന്ന് മഹാത്മാ ഗ്രന്ഥശാലയ്ക്ക് ലഭ്യമായ 5000 പച്ചക്കറി തൈകൾ മമതാ നഗർ നിവാസികൾക്കും ഗ്രന്ഥശാല പ്രവർത്തകർക്കും ശനിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ വിതരണം ചെയ്യും. വിശദ വിവരങ്ങൾക്ക് 9447865805 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9447865805. കൊല്ലം YMCA കുണ്ടറ LMS ആശുപത്രിയും ചേർന്ന് നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ശനിയാഴ്ച 9 CSI ബാലഭവൻ ഹാളിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് 8086518360 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സംസാരം ആയുർവേദ ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ 1st ചരമവാർഷികത്തോടനുബന്ധിച്ച് ശനിയാഴ്ച 9:30 കടപ്പാക്കടയിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് സിനിമാ സംവിധായകൻ അരുൺ ഗോപി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡോക്ടർ ശ്രീലത, ഡോക്ടർ ഹീര എന്നിവരുടെ നേതൃത്വത്തിൽ രോഗനിർണയവും രക്തപരിശോധനയും നടത്തും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് ഡോക്ടർ അപർണ കൃഷ്ണൻ, ഹീര രത്നം, എസ് ശ്യാമ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ മുൻകൂർ രജിസ്ട്രേഷനും 9074446088 എന്ന നമ്പറിലോ 8714579444 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഗവൺമെന്റ് ITIകളിൽ വിവിധ ട്രേഡുകളിലെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 6 വരെ നീട്ടി. DET.kerala.gov.in എന്ന വെബ്സൈറ്റിലോ ITI.admissions.kerala.gov.in എന്ന വെബ്സൈറ്റിലോ വിവരങ്ങൾക്ക് സന്ദർശിക്കാം. വിശദവിവരങ്ങൾക്ക് 0474271278 എന്ന നമ്പറിലോ 9037848644 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. അനിത ജമാൻ രചിച്ച ഖലീം ജിബ്രാൻ എന്ന പുസ്തകം വെസ്റ്റ് കൊല്ലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ ഷൈനി എം ജോൺ പ്രകാശനം ചെയ്തു. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ.
7: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കഥകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം.

0: കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷീൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
8: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
9: അദ്യദിനം ദ്വിതീയാഭക്തി മിശ്രാഭ്യാസ, എല്ലാം കൂടെ ചേർന്ന് ഉള്ള മിശ്രിതമായിട്ടുള്ള ദ്വിതീയാഭക്തിയിലെ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി. ഭിക്ഷുക ധനികം ധനം യാചതി, ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുക ധനികം ധനം. യാചതി ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുക്കഃ ധനികം ധനം യാചതി. കാര്യദർശി വർഗസ്വരൂപം കഥയതി. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. അത് യോഗത്തെക്കുറിച്ചുള്ള വിവരണം. കാര്യദർശി വർഗസ്വരൂപം കഥയതി. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. കാര്യദർശി വർഗസ്വരൂപം കഥയതി. ജനാഹ ഭാരതമാതരം നമന്തി. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി. വയം ഗീതം ഗായാമഹ. ഞങ്ങൾ ഗീതം പാടുന്നു. വയം ഗീതം ഗായാമഹ. ഞങ്ങൾ ഗീതത്തെ പാടുന്നു. ഞങ്ങൾ ഗീതത്തെ പാടുന്നു. വയം ഗീതം ഗായാമഹ. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. മനീഷ പ്രാർത്ഥനാം ഗായതി. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി. സർവേ പ്രദർശിനീം പശ്യന്തി. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി. വയം സൂചനാഹ പാലയാമഹ. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാഹ പാലയാമഹ. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാഹ പാലയാമഹ. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സങ്കല്പങ്ങളെ. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. കാര്യകർത്ത നാസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുടിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം. പഠാമി സംസ്കൃതം.

0: ಸಂಸ್ಕೃತಂ ನಿತ್ಯಂ ವದಾಮಿ ಸಂಸ್ಕೃತಂ ಸದಾ ಧ್ಯಾಯಾಮಿ ಸಂಸ್ಕೃತಂ ಸಮ್ಯಕ್ ವಂದೇ ಸಂಸ್ಕೃತ ಮಾತರಂ. ಜಯದು ಸಂಸ್ಕೃತಂ, ಜಯದು ಭಾರತಂ.
1: ರೇಡಿಯೋ ಸಾಂದ್ವನಂ 90.4 FM-ಇಲ್ ಶ್ರೋತಾಕൾ ಇದುವರೆ ಕೇಳಿದ ಮಧುರಂ ಸಂಸ್ಕೃತಂ. ಆಶಯಂ ಅವತರಣಂ ಸೋಮಯಾಜಿ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നീ അറിഞ്ഞോ, ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
12: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
13: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 3. സിംല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചതും ലോകത്തിലെ ആദ്യ സേവിംഗ്സ് ബാങ്ക് ന്യൂയോർക്കിൽ പ്രവർത്തനം ആരംഭിച്ചതും ഫ്രാൻസിനെതിരെയുള്ള അൾജീരിയയുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചതുമൊക്കെ ഒരു ജൂലൈ 3-നായിരുന്നു. ജൂലൈ 3-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 3. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം 127 രാജ്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഒഴിവാക്കുന്നതും പുനരുപയോഗിക്കുന്ന ബാഗുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. ടിബറ്റിന്റെ അർദ്ധ സ്വയംഭരണ പദവി വ്യക്തമാക്കുകയും ടിബറ്റൻ പ്രദേശവും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി നിർണയിക്കുകയും ചെയ്യുന്ന സിംല കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1914 ജൂലൈ 3-നായിരുന്നു. ഇന്ത്യൻ ദേശീയവാദിയായിരുന്ന ബാലഗംഗാധര തിലക് മുസാഫർപൂർ സ്ഫോടനത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1908 ജൂലൈ 3-നായിരുന്നു. ലോകത്തിലെ ആദ്യ സേവിംഗ്സ് ബാങ്ക് ന്യൂയോർക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് 1819 ജൂലൈ ഇന്നേ ദിവസമായിരുന്നു. ജൂലൈ 3-നായിരുന്നു ഫ്രാൻസിനെതിരെയുള്ള അൾജീരിയയുടെ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചത്. കോവിഡ് 19 ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഭൂരഹിതരായ കർഷകർക്ക് കാർഷിക വായ്പ

0: നൽകുന്നതിനായി ഒഡീഷ സർക്കാർ നബാർഡിന്റെ സഹകരണത്തോടെ ബലറാം എന്നൊരു പദ്ധതി ആരംഭിച്ചത് 2020 ജൂലൈ 3 സ്വാതന്ത്ര്യ സമര പ്രവർത്തകയും പ്രമുഖ സ്ത്രീ അവകാശ പ്രവർത്തകയുമായ ഹൻസ മേത്തയുടെ ജന്മദിനമാണ് ഇന്ന്. 1897 ജൂലൈ 3 അവർ ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെ ചരമദിനമാണ് ഇന്ന്. 1990 ജൂലൈ 3 അദ്ദേഹം അന്തരിച്ചത്. കവയത്രി സുഗതകുമാരി, എഴുത്തുകാരി ഹൃദയകുമാരി എന്നിവർ പുത്രിമാരാണ്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി ഓം സദാശിവസമ

नमः। हरि ओम। രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് ഒൻപതാം അധ്യായത്തിന് പേര് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പരമമായ വിദ്യയെ, അനവധി വിദ്യകളുള്ള കൂട്ടത്തിൽ രാജകീയമായ വിദ്യ, പലവിധ വിദ്യകളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വിദ്യകളെ രണ്ടായിട്ട് തിരിക്കാം എന്ന ഔപനിഷദിക നിരീക്ഷണമുണ്ട്. ബാഹ്യപ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന വിദ്യ അപരാവിദ്യയും ഈ പ്രപഞ്ചത്തെ അറിയുന്ന കാണുന്ന സാക്ഷിയായ ചൈതന്യത്തെ പ്രതിപാദിക്കുന്ന വിദ്യ അഥവാ ആ സാക്ഷി ചൈതന്യവുമായി താതാത്മ്യം പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന അനുഗ്രഹിക്കുന്ന വിദ്യ, യയാ തത് അക്ഷരം അധിഗമ്യതേ, ആ വിദ്യ പരാവിദ്യ, സബ്ജക്റ്റീവ് സയൻസ്. ഒമ്പതാം അധ്യായത്തിൽ ഈ ഒരു അക്ഷരവിദ്യയാണ് പ്രതിപാദിക്കുന്നത്. യാതൊരു വിദ്യ കൊണ്ട് നാം അക്ഷര സാക്ഷാത്കാരം നേടുമോ, ആ അനുഭൂതിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് രാജവിദ്യ. ഇത് അധികാരി ബുദ്ധി ഗോചരമായതുകൊണ്ട് രാജഗുഹ്യം, ടോപ്പ് മോസ്റ്റ് സീക്രട്ട്, അങ്ങനെയുള്ള വിദ്യയെ വിജ്ഞാനസഹിതം അനുഭൂതിയാക്കാനുള്ള പ്രാക്ടിക്കൽ ടിപ്സോടുകൂടി ഉപദേശിച്ചു തരാം എന്ന് ഏഴാം അധ്യായത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഒമ്പതാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഈ വിദ്യയുടെ സവിശേഷതയെക്കുറിച്ച് വീണ്ടും, പവിത്രം ഇതം ഉത്തമം, ഇത് പവിത്രമാണ്. പവിത്രം എന്ന് പറഞ്ഞാൽ അനേക കോടി ജന്മാന്തരങ്ങളിൽ ചെയ്ത ധർമാധർമ്മ രൂപത്തിലുള്ള സകല പാപങ്ങളെയും ഹനിക്കാൻ ക്ഷണമാത്രം കൊണ്ട് ഈ വിദ്യയ്ക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇത് അത്യന്തം പവിത്രീകരണ ശേഷിയുള്ളതാണ്, ശുദ്ധിപ്രദായകമാണ്. ഇങ്ങനെ ഒരു വിദ്യ അറിയുന്ന വിഷയത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? നോട്ട് അറ്റ് ഓൾ. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ധർമ്മവിരുദ്ധമാവോ? അതുമില്ല. ധർമ്മ്യം

0: പ്രാക്ടീസ് ചെയ്യാൻ പ്രയാസമുണ്ടോ? ഇല്ല എന്ന് പറയുക. ഗുരുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ വിദ്യ സുസുഖം വളരെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും. സുഖസമ്പാദ്യത്വാത്. പിന്നെയോ, ഗുരുപദർശിത വിചാര സഹകൃതേന വേദാന്തവാക്യേന സുഖേന കർത്തും ശക്യം. ഗുരു ഉപദർശിത, ഗുരുവിനാൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മഹാവാക്യങ്ങളൊക്കെ വിചാരം ചെയ്താൽ ഇതിന്റെ സാക്ഷാത്കാരം അനായാസേന സാധ്യമാവും. സുസുഖം കർത്തുമവ്യയം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫലം എത്രയും പെട്ടെന്ന് കിട്ടുന്നതും എത്രയും ശുദ്ധീകരണ സാമർഥ്യമുള്ളതും ഒക്കെ ആണെങ്കിൽ അത് ഏറെക്കാലം നീണ്ടു നിൽക്കില്ലയോ എന്ന് സംശയിക്കുന്നതിന് മറുപടി പറയുന്നു, സുഖസമ്പാദ്യത്വാത് ഫലക്ഷയാത് വേദീതി പ്രാപ്ത അതഹ ആഹ അവ്യയം ന അസ്യ ഫലതഹ കർമ്മവത് വ്യയഹ അസ്തി. ഇത് ഒരു കർമ്മത്തിന്റെ ഫലമല്ലാത്തത് കൊണ്ട് ആദ്യന്തം ഇതിന് കൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരിക്കലും നശിക്കാത്തതാണ്, അവ്യയമാണ്. തസ്മാത് സർവോത്കൃഷ്ടത്വാത്. അങ്ങനെ ഇത് വളരെ ഉത്കൃഷ്ടമായതുകൊണ്ട്, ഏറ്റവും ഉത്കൃഷ്ടമായതുകൊണ്ട് ശ്രദ്ധേയമേവ ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനം വളരെ ശ്രദ്ധേയമാകുന്നു. ഇത്രയും ഈ വിദ്യയുടെ മഹത്വത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം മൂന്നാമത്തെ ശ്ലോകം, ഏവമപി അസ്യ സുകരത്വേ സർവ ഉത്കൃഷ്ടത്വേ ച സർവേ അപി കുതഹ അത്ര ന പ്രവർത്തതേ തഥാ ച ന കോപി സംസാരി സ്യാദ് ഇത്യതഹ ആഹ. ഈ വിദ്യ ഇത്രയും വലിയ അനുഗ്രഹമാണെങ്കിൽ സർവ ഉത്കൃഷ്ടത്വേ ച സർവേപി കുതഹ അത്ര ന പ്രവർത്തതേ. എന്തുകൊണ്ട് എല്ലാവരും ഈ വിദ്യാപ്രാപ്തിക്കായിക്കൊണ്ട് ഉത്സാഹിക്കുന്നില്ല എന്ന് ചോദ്യം. അങ്ങനെ എല്ലാവരും ഉത്സാഹിക്കുകയാണെങ്കിലോ, തഥാച്ച ന കോപി സംസാരി സ്യാത്, സംസാരിയായിട്ട് ആരും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും റിയലൈസ് ചെയ്തേനെ. അതിനെന്താ കാരണം? ഇത്യത ആഹ. ഈ വിഷയത്തിലാണ് മൂന്നാമത്തെ ശ്ലോകം പ്രവൃത്തമായിരിക്കുന്നത്. അശ്രദ്ധധാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യുസംസാരവർത്മനി. ആധ്യാത്മിക യാത്രയിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ശ്രദ്ധയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധ എന്ന വാക്കിന് അറ്റൻഷൻ എന്നല്ല അർത്ഥം, വിശ്വാസം എന്നാകുന്നു. ഈ വിശ്വാസമാകട്ടെ ബുദ്ധിയുടെ സാധ്യതാ സാക്ഷാത്കാരമാകുന്നു. ബുദ്ധിക്ക് നമ്മുടെ ബുദ്ധി വൈഭവത്തിന് പലതും സാധിക്കും. ഇവിടെ ബുദ്ധിയുടെ സകല കഴിവുകളെയും സമഗ്രമായി വിനിയോഗിക്കാൻ തയ്യാറാകുമ്പോൾ അത് ശ്രദ്ധയായിട്ടാണ് അനുഗ്രഹം ചൊരിയുക എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉപനിഷത്ത് ആവശ്യപ്പെടുന്നത് ശ്രദ്ധസ്വ, ശ്രദ്ധയുള്ളവരായിരിക്കും. കഠോപനിഷത്തിൽ നചികേതസ് എന്ന ബാലൻ ശിഷ്യനായി യമമഹാരാജാവിന്റെ അരികിലേക്ക് പോകാൻ തയ്യാറാവുന്നു. അവിടെ നചികേതസ്സിൽ ശിഷ്യത്വ ഭാവം കൈവന്നു എന്ന് പരാമർശിക്കാൻ വേണ്ടി കഥാരൂപത്തിലാണ് വർണ്ണനം. അവിടെ ശ്രദ്ധാവിവേശ എന്ന പദപ്രയോഗം ഉപനിഷത്തിൽ കാണാം. നചികേതസിനെ ശ്രദ്ധ ആവേശിച്ചു, ശ്രദ്ധാവിവേശ. സോ അമന്യത, അങ്ങനെ നചികേതസ് ചിന്തിച്ചു എന്നാണ് ചിത്രീകരണം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.

0: ആടി മാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
2: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡം. തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണി വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
0: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ

0: മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. ഒരു വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. ഒരു വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം പടരുന്നത്.
0: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ റെയ്ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2-ം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട്.

0: നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആരോഗ്യകരമായ ജീവിതത്തിന് യോഗ. തയ്യാറാക്കിയത് ഡോക്ടർ വസുന്ധര വി ആർ, മെഡിക്കൽ ഡയറക്ടർ ജീവനം തിരുവനന്തപുരം. അവതരണം ബിന്ദു വിനോദ്. മനുഷ്യരാശിയുടെ ഏറ്റവും അമൂല്യമായ പൈതൃകങ്ങളിലൊന്നായ യോഗയുടെ അത്ഭുതകരമായ യാത്രയിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ ശാശ്വത ജ്ഞാനം ഇന്ന് ഭൂഖണ്ഡങ്ങളെയും സംസ്കാരങ്ങളെയും.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Hello dear friends, welcome to my reading room. I am Preeta Sugathan. Through this program, we usually dive into the vast and wondrous world of literature. Today, I am excited to share with you a poem that has left a lasting impression on me. Before we dissect its beauty and meaning, I would like to read it out for you as it is a small poem. You can guess the poet and the poem as you listen. So here goes the poem. Middle age is when your children are no longer friends but critics, stern of face and severe with their tongue. It's time when, like pupae, they burst their cocoons and emerge in harsh adult glory, and they no longer need you except for serving tea and for pressing clothes. But you need them all the same, and badly too, so that when left alone, you touch their books and things and weep a little secretly. Middle age is when your son, to whom you sent once upon a time the squirrel's invitation to their jungle feast, writing in golden ink and posting it at night, turns round in disgust, crying, "You have lived in a dream world all your life. It's time to wake up, mother. You are no longer young." This is the poem. How's the poem? I'm sure that some of you have identified the poem and the poet. The poem is a testament to the poet's mastery of language and emotion. Dear friends, we were all celebrating Mother's Day that usually falls on May 11th every year. A mother's sacrifice, love and devotion shape the lives of her children, often without expectation of recognition. Yet, as her children grow and become independent, she may face a loneliness and a sense of emptiness. Today, the poem I have read for you is Middle Age by Kamala Das. A deeply touching poem about the agonies of a mother. It reveals how shockingly painful it can be when you are neglected by your own children. Kamala Das is a prominent Indian English writer. Her unapologetic and outspoken nature resonates deeply with me, particularly in her exploration of themes that challenge societal norms. Her fierce

0: ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തം യോഗം വിലയിരുത്തും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തും. 40 വർഷത്തിനുശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ജോധ്പൂർ വിമാനത്താവളത്തിൽ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിവർഷം 20 ലക്ഷത്തോളം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. 3,880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4,822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്ന അമർനാഥ് തീർത്ഥാടനം അടുത്ത മാസം 28-നാണ് സമാപിക്കുക. രാജ്യത്തിന്റെ ആത്മീയ പാരമ്പര്യത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും സുപ്രധാന അധ്യായമാണ് വർഷം തോറുമുള്ള അമർനാഥ് യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകശ്മീരിൽ അമർനാഥ് യാത്ര നടത്തുന്നവർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. തീർത്ഥാടന വേളയിൽ ശുചിത്വവും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും യാത്രാ ചെലവിന്റെ 10% പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി ചെലവഴിച്ച് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന 3 ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ബാക്ക് BMS, ഇപ്പോക്ക് IIN, ലോസിഗി എന്നീ ആപ്പുകൾക്കെതിരെയാണ് ഐടി മന്ത്രാലയത്തിന്റെ നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തന നിയന്ത്രണം വിദൂരത്തിരുന്ന് തടസ്സപ്പെടുത്താൻ ഈ ആപ്പുകൾ വഴി സാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രം ഇടപെട്ടത്. ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇമെയിൽ വിലാസം സൌജന്യമായി പുതുക്കാൻ സൌകര്യമൊരുക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ജൂലൈ 1 മുതൽ 6 മാസത്തേക്കാണ് സേവനം ലഭ്യമാകുക. ആധാർ ആപ്പിൽ സേവനമാരംഭിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ 2.5 ലക്ഷത്തിലധികം ആളുകൾ ഇമെയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തതായി ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 ദിവസത്തേക്കും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരം നടക്കും. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ടിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോവേർദിയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം നാളെ നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന 1-ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാടിൽ മാറ്റമില്ലാത്ത പശ്ചാത്തലം

0: സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി ഇന്ത്യ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉടൻ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായുള്ള റിപ്പോർട്ടുകളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വെനസ്വേലൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായി ശ്രീ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: We have taken up the matter with Venezuelan authorities with a request to urgently investigate the matter. Question regarding IWT, India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism.
0: വാർത്താ വാർത്തേതര വിഭാഗങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗുകൾ പ്രസിദ്ധീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലിന് കേന്ദ്ര നിർദ്ദേശം. 2026 ടെലിവിഷൻ റേറ്റിംഗ് നയപ്രകാരം ലൈസൻസ് പുതുക്കുന്നതുവരെയാണ് നിയന്ത്രണം. പുതിയ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ റേറ്റിംഗ് നടത്തരുതെന്ന് ബാർക്കിന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രതിരോധ സേനയുടെ യുദ്ധസന്നദ്ധത ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 52,000 crore rupees പ്രതിരോധ സാമഗ്രികൾ വാങ്ങാനുള്ള നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. കരസേനയ്ക്കായി ആകാശ് തരംഗ് ആന്റി ഡ്രോൺ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ, ഇടത്തരം ദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, അതിഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി. നാവികസേനയ്ക്കായി നിരീക്ഷണം, രഹസ്യവിവരശേഖരണം എന്നിവയ്ക്കുള്ള ഫിക്സഡ് വിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്യൂഡോ സാറ്റലൈറ്റ്, കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളില്ല വ്യോമ സംവിധാനം എന്നിവയ്ക്കും അംഗീകാരം ലഭിച്ചു. സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്റ്റീൽ മന്ത്രാലയം ഈ മാസം 9 ന്യൂഡൽഹിയിൽ തുറന്ന ചർച്ച നടത്തും. അന്നേ ദിവസം രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെ കമ്പനികൾക്കും അസോസിയേഷനുകൾക്കും സ്റ്റീൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പൺ ഹൌസിൽ അവതരിപ്പിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. മിസോറാമിലെ കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും ടൊയോറ്റ കിർലോസ്കർ മോട്ടോറും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മിനക്കോയിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ലാൽ റിൻപുയിയുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായി പഞ്ചായത്തിരാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്തിരാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി 435,236 crore rupees ശുപാർശ ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു. 15 ധനകാര്യ കമ്മീഷന് കീഴിലുള്ള 5 വർഷത്തെ വിഹിതത്തേക്കാൾ ഏകദേശം 84% വർധനയാണ് ഉണ്ടായത്. ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നാസയുടെ സ്വിഫ്റ്റ് ബഹിരാകാശ ടെലിസ്കോപ്പിനെ രക്ഷിക്കാനുള്ള നിർണായക ദൌത്യത്തിന് തുടക്കമായി. ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥം ഉയർത്തുന്നതിനായുള്ള ലിങ്ക് പേടകം പെഗസസ് റോക്കറ്റ് ഉപയോഗിച്ച് മാർഷൽ ദ്വീപുകളിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. ഏകദേശം 1 മാസത്തിനകം സ്വിഫ്റ്റിന് സമീപത്തെത്തുന്ന ഈ പേടകം ടെലിസ്കോപ്പിന്റെ ഭ്രമണപഥത്തെ 240 km ഉയർത്തും. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595 ആയതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഭൂകമ്പത്തിൽ ഇതുവരെ 12,000-ലധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞയാഴ്ച കാരക്കാസിലുണ്ടായ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദി മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: യുവവാണിയിൽ ഭരണഘടന
1: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.0.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയെ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷാണ്. നമസ്കാരം.
5: ഹായ്, നമസ്കാരം.
4: റേഡിയോ സാന്ത്വനം

0: 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
1: താങ്ക് യു.
0: യെസ്, അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഹായ്, ഞാൻ ആര്യ, ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ, അച്ഛൻ ബാങ്ക് വർക്ക് ചെയ്യുന്നു, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ എഫ് എമ്മിലേക്ക് ഒന്ന് വരുമോ, ഒരു ഇൻ്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
0: യെസ്, അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേളാണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പോൾ നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാൻ. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാകുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരി, ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാള്, 1 മാസം 2 മാസമൊക്കെ പോയുള്ളു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AKM കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലാണ് താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കയറിയത് ഫോക്ക് ഡാൻസിൻ്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയന്നു. പകുതി പാട്ടായപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അന്ന് കൊച്ചാ, അതുകൊണ്ട് വീട്ടിലാരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്തു നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ച്. അപ്പം ടീച്ചർ അവിടെ മുതലാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മുതലാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്നത്.
0: അപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പം പേടിയുണ്ടോ സ്റ്റേജിൽ കയറുമ്പോൾ?
1: ഇല്ല,
0: നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആരും എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെയൊക്കെ ഒരു പല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പം കുഞ്ഞുങ്ങളെ എല്ലാവരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ടുണ്ട്, പേരൻസിൻ്റെയും ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു എഫേർട്ടുണ്ട് അല്ലേ. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പം ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലേ. അപ്പം അതിനെപ്പറ്റി എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
1: നമ്മുടെ നമുക്ക് മാത്രമായിട്ടൊരു താല്പര്യം പോരാ, പേരൻസിന് കൂടെ താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേരൻസിൻ്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഇപ്പം ഞാൻ വയലിൻ, വീണ, തിരുവാതിര എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു. ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം, പൊക്കോളാം പറഞ്ഞു. അച്ഛൻ, അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ, അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. 4ാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അകന്നു മൂലമാണ് കലോത്സവം എന്നൊരു ഇതിലിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിനായിട്ടുള്ള ബേസ്. എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിൽ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് ഉള്ളായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിന് നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
0: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
1: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തേൻ്റെ തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് തരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തേൻ്റെ തന്നെയാണ് കംഫോർട്ട് തരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം.
0: അതെ. അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലെ? ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
1: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ട, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരിതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
0: അതെ അല്ലേ? അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കതറിയില്ലായിരുന്നു, പുതിയൊരറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആര്യക്ക് ഉണ്ട് എന്നാണ് ആര്യ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ, അമ്മ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
1: അച്ഛൻ, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇച്ചിവിടെ ഒരു പൊക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.
0: അതെ. അപ്പോൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പ്ലസ് ടു
1: കയറാൻ പോകുന്നത്?
0: അതെ, പ്ലസ് ടുവിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: ഞാനിപ്പോൾ പഠിക്കുന്നത് ആയവറമ്പ് ചെറുതനയിലാണ്. ആയവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ് ഗേൾസ് അരിപ്പാടായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ 10 വരെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
0: അപ്പൊ എന്തായാലും ഈ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എക്സാമിന്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിന്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
1: ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഇതിലാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം. അതിന്റെ ഇടയ്ക്കാണ്, വൈകുന്നേരമാണ് സ്കൂൾ കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നത്,
0: ക്ലാസ്സിന് പോകുന്നത്.
1: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
0: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയി അല്ലേ? യെസ്. അപ്പോൾ പല കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പോൾ ആരും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പോൾ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ? അപ്പോൾ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലേ 10th പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആര്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ വേദികളെ പറ്റിയൊക്കെ തുടക്കകാലത്ത് എത്ര വയസ്സോട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
1: ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് കയറിക്കൊണ്ട്. അന്നൊരു 4.5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന്
0: കയറുന്നത്.
1: അത് കഴിഞ്ഞൊരു 5 ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9 ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10 ക്ലാസ് വന്നപ്പം ഞാൻ ട്യൂഷൻ സ്കൂളും എല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിന്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ സാറേ, ഇല്ല 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു. ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം അവരുടെ ലാസ്റ്റുള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
0: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ടീച്ചേഴ്സ് എല്ലാരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തിൽ അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
1: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസില്, അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചാളോട് ഇപ്പൊ പോകാത്തോണ്ടതൊന്നും പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ളൊരു സമയമുണ്ട്, എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്തും പെട്ടെന്ന് വേറെ ആളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രളയപ്പോയി, അമ്മയ്ക്ക് സങ്കടമായി, പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു, അങ്ങനെ കൂടെ പോകുന്നുണ്ട് പറഞ്ഞു. സാരമില്ല, ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുന്ന പറയുന്നത്.
0: അതെ. അപ്പോൾ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ്, എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്നതൊന്നും അല്ല, നമ്മുടെ ആ ഒരു ഫോമിനെ അത്രയും നല്ല രീതിയിലാക്കുക അല്ലേ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമിൽ, ഇപ്പൊ ചെറിയ പ്രായം ഒരു ടെൻത്തിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിലിത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുകയുണ്ടായി പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്, അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ലല്ലേ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ മൂന്ന് ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്.
1: മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10-ന്റെ ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി, പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
0: അതെ. അപ്പൊ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ടൈമില് ഫസ്റ്റ് കിട്ടണം സെക്കൻഡ് കിട്ടണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ടോ?
1: ഇല്ലില്ല,
0: അങ്ങനൊന്നും ഇല്ല. അതെ. ഇപ്പൊ ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ട്
1: സപ്പോർട്ടായിട്ടാണ്
0: നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ, നമ്മള് കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭാര്യയ്ക്കും അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി ആര്യയുടെ എന്താ പറയാ, ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ്. അപ്പൊ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് മോള് പഠിക്കുന്നത്?
2: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. അപ്പോൾ പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കര എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞത്. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5-5.5 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു എന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
1: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
2: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
1: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
2: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയാൽ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
1: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
2: ചിലവരുണ്ട്.
1: അതെ. അപ്പൊ ആരും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ
2: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് പ്രാക്ടീസ് ചെയ്യ്, നാളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്ത, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുവാൻ പറയാം, ക്ലാസ്സിന് പറയാം, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ അമ്മയുടെ
1: സുഖമില്ലല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണ് അല്ലെ. അപ്പൊ അവരിങ്ങനെ പടി പടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അപ്പൊ ആയിരിക്കും അത് തന്നെയാണ്. അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പോ ഈ സ്റ്റേജിൽ ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവും.
2: കുറച്ചാളും മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറെ സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരുവട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു. ശരിക്കും ടീച്ചർ അവരൊന്നും ഒരു ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിന്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോ പെട്ടെന്ന് ടെൻഷനായി പോയി. ടീച്ചർ കുറച്ച് നാളോട് ഈ കലോത്സവം ഇതിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് വന്നതാണ്. ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിന്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ ഓർണമെന്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിന്റെ അവിടെ കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടെ അമ്മയെവിടെ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്തല്ല നിൽക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിൽക്കല്ലേ എന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ
1: സത്യമാണ്, ചിലർക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മുടെ സ്റ്റേജിന് തൊട്ട്

0: ഫ്രണ്ടിലുള്ളത് ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, ആരും കാണരുത്, നമ്മളെ അറിയാവുന്ന ആരും കാണരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആരും അങ്ങനാന്ന് തോന്നല്ലേ,
1: അമ്മ ഇച്ചിരി ഗ്യാപ്പിട്ട്
0: ഗ്യാപ്പിട്ട് നിൽക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ആര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു ഒരു പേടിയുണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാൽ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടായി ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജില് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴൊക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
1: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല,
0: പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്,
1: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലാക്കി, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ ഞാൻ തെറ്റിച്ചു, എൻ്റെ കയ്യിൽ പോയി, ഇല്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല. ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, എന്നിട്ട് പറയാം തെറ്റിച്ചോ, ഞാൻ തെറ്റിച്ചു എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരിത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആർക്കും മനസ്സിലായില്ല, ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കൈ നിടും, നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ട് പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ടി കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സാണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
0: എന്നാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ഒരു പാട്ടിന്റെ ഒരു ഇതിലും നിന്ന് ചുവട് വെക്കാൻ തന്നെയാണ് അല്ലേ. അപ്പൊ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നെർവസായി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പൊ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിൻ്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെയാക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലേ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
1: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഫോണിൽ റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കടുത്തയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോകളിൽ. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
0: അതെ, അപ്പോൾ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ് ഒരു ഡാൻസ് ഫോമിൽ, ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക അല്ലെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ശോഭന മാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിനെ പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം അല്ലെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ, ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള ആര്യയുടെ ഒരു അഭിപ്രായം എന്താണ്? ട്രഡീഷണൽ ഫോമിന് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴും ചെറിയൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിനോട് ആര്യയ്ക്ക് എന്താണ്, ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
1: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറേ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
0: അതെ അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനെ ഒന്ന് ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലേ. ഇപ്പൊ റീൽ ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു ട്രഡീഷണൽ

0: പ്ലാറ്റ്ഫോം ആണ് എന്ന രീതിയിലുള്ളൊരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്, അപ്പോ ആര്യയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടായിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവര് ചെയ്യുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിലൊരു അനുഭവമുണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിന് അടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9:00 പ്രോഗ്രാം. 8:00 ആയപ്പോഴത്തേക്ക് ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നും മുട്ടില് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമായിപ്പോയി. ടീച്ചർ എന്നെ കാണാ പ്രാക്ടീസിനെ കാണാത്തതുകൊണ്ട് വിളിച്ചു. അങ്ങനെ ടീച്ചർ അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടം നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പൊ എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണല്ലേ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുവാനടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആരും ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെ. അപ്പോ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോവാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തെ ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോവാം, ഓക്കെ ശരി പോവാം. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ എന്തോ ബന്ധപ്പെട്ടാന്ന് തോന്നും, അങ്ങനെ പോവാൻ പറ്റിയില്ല. അന്നെന്തോ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെ, അപ്പൊ പോവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റുക എന്നുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
0: അതെ. അപ്പൊ ആര്യക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ. ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലേ. യെസ്. അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ് സംസാരിക്കുന്നത്.

0: സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേണിയിലൂടെ ഇങ്ങനെ കടന്നു നമ്മൾ എത്തി നിൽക്കുകയാണ്, ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു, ആര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നർത്തകിയാണ് ശോഭന മാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു നർത്തകി എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മോഹമൊക്കെ തീർച്ചയായും കാണുമല്ലോ, ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചുവട് വയ്ക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണോ ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹമുള്ളത്,
1: ശോഭന മാം ഉണ്ട്. പിന്നെ മഞ്ജു വാര്യർ പുള്ളിക്കാരത്തിലൂടെയും ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട്, കിട്ടിയാൽ
0: നല്ലതായിരിക്കില്ല. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ, അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യ എന്ന് കാണാം. അപ്പൊ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
1: ഇടയ്ക്ക്.
0: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നുന്നു. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പോൾ ആര്യയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒക്കെ?
1: ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം,
0: ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ. ഇല്ല. അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
1: ടൈം, പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റും അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം, സ്റ്റെപ്പ് ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
0: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
1: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
0: പിന്നെ ഈ റീലും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ, അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
1: ഇല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
0: സ്വന്തമായിട്ട്
1: പാട്ട് കേട്ടിട്ട്
0: അതിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ് അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകള് കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെയുണ്ട്,
0: ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
1: കളിയാക്കാറുണ്ട്, ചിലപ്പോൾ മനസ്സിലാകില്ല നീ എന്ത് പറയണേന്നൊക്കെ ചോദിക്കുന്നു.
0: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യോ? നല്ല
1: യൂസ് ചെയ്യും. അങ്ങനെ പോകുന്നത് ഒരു നല്ല കാര്യം. നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ,
0: നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആര്യ, ഈ റീൽ ഡാൻസ് അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീല് ചെയ്യുന്നതാണോ ഇഷ്ടം?
1: എനിക്ക് സ്റ്റേജിലാണ്, എത്രത്തോളം സ്റ്റേജ് കയറാം അതാണ് എനിക്ക്
0: ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമില് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാം അപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
1: അതാ ചെയ്യുന്നത് ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പൊക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
0: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർക്ക് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
1: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക, അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തിയറീസ് അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുന്ന ഒരു സമയം, ട്യൂഷനിൽ, അങ്ങനെ അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം, എത്രത്തോളം ഡാൻസിൽ നമ്മൾ

0: പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
1: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്. അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് ഇതിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിൻ്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
0: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യം കാണുമ്പോ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറകെ നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറകെ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. എന്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യില്. അപ്പൊ എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന് ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര്യ നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിലും ലാസ്റ്റ് അമ്മയുടെ അടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ സാധാരണ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമില് സ്ട്രെയിറ്റ് നോക്കി നമ്മൾ ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആരും എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമില് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
1: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവര് സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം സൈഡിലായിരിക്കും. അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും അല്ല ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും ചിലപ്പോൾ എനിക്ക്. ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലേ. അതെ. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്, നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി, ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്ന എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
1: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കലാമണ്ഡലം, അങ്ങനെ കലാക്ഷേത്ര, അങ്ങനെ അവിടെ പോകേണ്ടി വരും. അപ്പൊ അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും അത എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൂടെ തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടുക എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്, എത്ര പ്രായമായാലും ഇത് കളിക്കണം എന്നാണ് ആഗ്രഹം.
0: അതെ. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടെ ഉണ്ട് മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ. അപ്പം രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോൾ നിലവിൽ. അപ്പം ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നർത്തകി എന്നത് മാത്രമല്ല, ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്, ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ആര്യ വെങ്കിടേഷ്, നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കിടേഷിൻ്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പോൾ ആര്യ, ലാസ്റ്റ് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിൽ ഫിനെ ആര്യയുടെ

0: ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
1: ലൈഫ് സ്റ്റൈല് മനോഹരമാക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. ഡാൻസിന്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്ക് എന്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിന്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയം.
0: ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ട് അല്ലെ? പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണ് അല്ലെ? അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലെ? അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
1: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർജേസിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള എൻ എം പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചത്. താങ്ക് യു സോ മച്ച്.
0: യെസ്, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പൊ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർജെ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർജെ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ஸ்கூல். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM. You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: Radio Santhanam 90.4 FM il ini kelkam bedtime stories, tayaraki avadharippikkunnathu Lekha Paravoor.

കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ. നമുക്ക് ഇന്ന് മാനിന്റെയും മുയലിന്റെയും ഒക്കെ ഒരു കഥ പറയാം. അമ്മ മുയലും കൂട്ടുകാരും. ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. കൃഷ്ണ

0: കാഞ്ചീപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാ നദി ഒഴുകിയിരുന്നു. നദീതീരത്തൊക്കെ എല്ലാ കൂട്ടുകാരും പോയിട്ടുണ്ടോ? ഈ നദീതീരത്ത് ഇഷ്ടംപോലെ ഇളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാൻ, മുയല്, കടുവ, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? ഈ കാട്ടിൽ സുന്ദരിയായ അമ്മു മുയലും അവളുടെ അമ്മയും കഴിഞ്ഞിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളൊക്കെ പൊത്തിലൊളിച്ച് കളിക്കുമ്പോൾ അമ്മു മുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. ഒരു ദിവസം ഇങ്ങനെ കാട്ടിലൂടെ കറങ്ങി നടക്കുന്ന സമയത്ത് അമ്മു മുയൽ ഒരു മാനിനെ കണ്ടു. എത്ര വേഗത്തിലാണോ ആ മാൻ ഓടുന്നത്! അമ്മു മുയൽ മാനിന്റെ അടുത്തു ചെന്നു. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്തു വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ മാനിന് സന്തോഷമായി. അമ്മു മുയലും മാനും കൂട്ടുകാരൻ. അമ്മു മുയൽ മാനിനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടാ എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ? അപ്പോഴും മാൻ പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞ് അമ്മു മുയൽ സ്വന്തം മാളത്തിലെത്തി. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു? അപ്പോഴമ്മു മുയൽ കൂട്ടുകാരോട് നടന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ ഉടനെ അമ്മു മുയലിനെ കളിയാക്കി. അപ്പോൾ ഉടനെ അമ്മു മുയൽ പറഞ്ഞത് എന്താണെന്നോ, നമുക്ക് എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടും, അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന സമയം പഠിക്കണം. ഇത് കേട്ട് കൂട്ടുകാർ വീണ്ടും അമ്മു മുയലിനെ കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മു മുയൽ അടുത്ത ദിവസവും യാത്രയായി. അപ്പോഴോർക്കണം കൂട്ടുകാർ, ഈ സമയത്ത് അമ്മു മുയലിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ മുയലുകളും പൊത്തിലൊളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അമ്മു മുയൽ ഓരോ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇത്തവണ അമ്മു മുയൽ കണ്ടുമുട്ടിയത് ഒരു തവളയായിരുന്നു. അമ്മു മുയൽ നോക്കിയപ്പോൾ തവള കുളത്തിൽ ചാടി ചാടി ഭയങ്കര സ്പീഡിൽ അതിവേഗത്തിൽ ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴമ്മു മുയൽ ഉടനെ വിളിച്ചു പറഞ്ഞു, ഏയ് ചങ്ങാതി. അമ്മു മുയൽ വിളിക്കുന്ന കേട്ടിട്ട് തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അപ്പോഴമ്മ വീണ്ടും പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് ഒത്തിരി സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിനടുത്തെത്തി. താങ്കളെപ്പോലെ ഇത്രയും നല്ലൊരു അഭ്യാസിയെ കണ്ടിട്ടില്ല എന്ന് അമ്മു മുയൽ പറഞ്ഞത് കാരണം തവള ഉടൻ തന്നെ തൻ്റെ വീരകഥകളൊക്കെ അമ്മു മുയലിനോട് പറയുവാൻ തുടങ്ങി. പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കഥ, മുങ്ങാങ്കുഴിയിട്ട് പോയത്, അങ്ങനെയെല്ലാം ഒരുപാടൊരുപാട് കഥകൾ അമ്മു മുയലിനോട് തവള പറഞ്ഞു. അമ്മു മുയലാകട്ടെ വളരെ സന്തോഷത്തോടെ ഇതെല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു മുയൽ ചോദിച്ചു, എന്നെയും കൂടി പഠിപ്പിക്കുമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുമ്പ് തന്നെ അമ്മു നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അപ്പോഴമ്മു മുയൽ മാനിൻ്റെ കൂടെ കൂടി ഓടാൻ പഠിച്ചു, അതിവേഗത്തിൽ ഓടാൻ പഠിച്ചു, തവളയുടെ കൂടെ കൂടി നല്ലൊരു ചാട്ടക്കാരിയായി. അങ്ങനെ ഓരോ ദിവസവും അമ്മു മുയൽ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ അമ്മു മുയലും കൂട്ടരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞുകൂടി. അമ്മു മുയലിന് പെട്ടെന്നൊരു ഉപായം തോന്നി. അമ്മു മുയൽ വേടന്റെ മുന്നിൽ ചെന്ന്, വേടൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമ്പെയ്ത് വീഴ്ത്തും വേടൻ. പക്ഷികളെ മൃഗങ്ങളെ കണ്ടുകഴിഞ്ഞാൽ വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്ന കേട്ടിട്ടില്ലേ? അപ്പോഴ അമ്മു മുയലിന് വേടനെ കണ്ടപ്പോൾ ഒരു ഉപായം തോന്നിയിട്ട് അമ്മു മുയൽ വേടന്റെ മുൻപിൽ ചെന്ന് ഞുണ്ടി ഞുണ്ടി നടന്നു. അത് കണ്ടപ്പോൾ വേടൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്ത ഒരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേടൻ അടുത്തെത്തിയതും അമ്മു മുയൽ കുതിച്ചു പാഞ്ഞു. അത് കണ്ട് വേടനും വാശിയായി. അയാൾ പിറകെ ഓടി. പക്ഷേ മാനിനെ പോലെ ഓടുന്ന അമ്മു മുയലിനെ പിടിക്കുവാനുണ്ടോ വേടന് പറ്റുന്നു? ഒടുവിൽ ഓടി ഓടി അമ്മു മുയൽ ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേടൻ ഇത് കണ്ട് ഭയങ്കര സന്തോഷമായി. കാര്യം അമ്മു മുയൽ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്ന? കുളത്തിന്റെ തീരത്ത്. ഇനി എന്തായാലും അമ്മു മുയൽ ഓടില്ലല്ലോ. അതോർത്തപ്പോ വേടൻ ഒത്തിരി സന്തോഷം തോന്നി. അമ്മുവിന്റെ മേലേക്ക് അയാൾ ചാടി വീണു. അപ്പോഴമ്മു മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്ത് ചാടി. കാര്യം നമ്മുടെ അമ്മു മുയൽ തവളയിൽ നിന്ന് ചാട്ടമൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കെയാണ്. അമ്മു ആകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വേടനും എന്തു ചെയ്തു? പുറകെ എടുത്തു ചാടി. അമ്മു ആമ്പലിലകളിൽ മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേടൻ കുളത്തിലെ വെള്ളത്തിലും വീണു. അമ്മുവിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും എല്ലാം ചേർന്ന് വേടനെ കടിച്ച് ശരിപ്പെടുത്തി. വേടൻ ജീവനും കൊണ്ട് ഓടി. പിന്നീട് ഒരിക്കലും ആ വേടൻ ആ വഴി വന്നിട്ടേയില്ല. എല്ലാവരെയും രക്ഷിച്ച അമ്മു മുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മു മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. ഇപ്പോൾ കൂട്ടുകാരെ, അമ്മുവിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിച്ചൂടെ? നമ്മൾ അങ്ങനെ പഠിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും അമ്മു മുയലിനെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. കഥ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ, ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു കഥയുമായിട്ട് നാളെ കാണാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലേഖ പരവൂർ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: കറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ മിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മൗനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
3: നമസ്കാരം
2: സാർ. ഇപ്പൊ നമ്മളൊരു പോളിസി എടുത്തു, അപ്പൊ അതിനുശേഷം അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
3: അതും നല്ലൊരു ചോദ്യമാണ്. ഇൻഷുറൻസ് സംബന്ധമായ കേസുകൾ വരുമ്പോൾ ഇൻഷുറൻസിനകത്തുള്ള രേഖ, ഞാൻ പറഞ്ഞില്ലേ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി. ആ പോളിസിയുടെ കൂടെ കണ്ടീഷൻസ് കാണും, എന്തെല്ലാം കവർ ചെയ്യും, എന്തെല്ലാം കവർ ചെയ്യത്തില്ല, അതിനുള്ള ക്രൈറ്റീരിയ എല്ലാം പറയും. ഇതാണ് കണ്ടീഷൻസ് പോളിസി. ഒരു 95% ആൾക്കാരും, 95 അല്ല അധികം ഉള്ളതാണ്, 5% ആൾക്കാരും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പോളിസി വായിക്കത്തില്ല ഒരിക്കലും. നമുക്ക് മറ്റ് പലതിനും സമയമുണ്ട്, ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ നോക്കാം, വാട്സാപ്പ് നോക്കാം, മറ്റേ നോക്കാം. നമ്മുടെ പോളിസി വീട്ടിലെ ആധാരം നമ്മൾ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ നോക്കത്തേ ഇല്ല. അപ്പൊ അതിൽ ഈ കണ്ടീഷൻസ് പോളിസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില കണ്ടീഷൻ പോളിസിയിൽ പറയുന്നുണ്ട് നിലവിലുള്ള അസുഖങ്ങൾ 4 വർഷത്തേക്ക് പരിഗണിക്കത്തില്ല, ഈ പോളിസി എടുത്ത് ആദ്യത്തെ 2 വർഷത്തേക്ക് അട്രാക്റ്റ് ഉള്ള സർജറിക്ക് തരത്തില്ല. നമ്മുടെ വിചാരം പോളിസി ഉണ്ടെങ്കിൽ നാളെ മുതൽ എല്ലാം കിട്ടുമെന്നാണ്, അത് ശരിയല്ല. എല്ലാ പോളിസിക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പോളിസി അനുസരിച്ചേ കമ്പനിക്ക് ബാധ്യത വരുന്നുള്ളൂ. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ വായിക്കണം. വായിച്ചാൽ ഇത് ഈ പറഞ്ഞ നമ്മുടെ പോളിസി അല്ലല്ലോ, ഓണർ ഏജന്റ് പറഞ്ഞത് ഇത് നമുക്ക് നഷ്ടമാണല്ലോ, ഇത് ശരിയാവത്തില്ലല്ലോ, എന്റെ പർപ്പസ് നടക്കത്തില്ലയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 14 ദിവസത്തിനകം ഈ പോളിസി തിരിച്ചു കൊടുത്ത് ക്യാൻസൽ ചെയ്യാം, രേഖാമൂലം എഴുതി കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ 14 ദിവസം കഴിഞ്ഞൊരു ആവശ്യം വന്ന് കേസ് വരുമ്പോൾ മാത്രം പറയുകയാണ് ഈ ടേംസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ഏജന്റിനോട് ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 14 ഡേയ്സിനകം റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ആ പോളിസി ഈസ് കൺക്ലൂഡഡ് എസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടീസ്. അപ്പം കോൺട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും രണ്ട് കൂട്ടർക്കും ഒരേപോലെ ബാധകമാണ്. വാങ്ങിച്ച ആൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ അദ്ദേഹത്തിന് പരിജ്ഞാനം ഇല്ലെന്നോ ഒന്നും ഇതിനൊരു ഡിഫൻസ് അല്ല. അറിഞ്ഞുകൂടാങ്കിൽ അറിയാവുന്ന ആളിനെ കൊണ്ട് വായിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിപ്പിച്ചിട്ട് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് മനസ്സിലാക്കുന്ന വേളയിൽ ഞാൻ ഉദ്ദേശിച്ച പോളിസി അല്ല, ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇതിൽ കവറേജ് കൂടുതലോ കുറവാണ്, അല്ലെ എല്ലാം കവർ ചെയ്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. അത് അന്നേരം ചെയ്തില്ലെങ്കിൽ, വിത്തിൻ 14 ഡേയ്സ് ചെയ്തില്ലെങ്കിൽ ദാറ്റ് വിൽ ബി കൺഫേംഡ് എസ് എ കോൺട്രാക്ട്.
2: അതെ, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
3: കാരണം
2: ഒരു ക്ലെയിം എടുക്കാൻ, അല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിം ആയാലും ഏതൊരു ഇൻഷുറൻസ് ആയാലും എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പരിമിതിക്കുള്ളിലുള്ള ദിവസങ്ങൾക്കുള്ളിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം.
3: നമുക്ക് റൈറ്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് ഏത് ഇൻഷുറൻസ് പോളിസി പക്ഷേ വായിച്ചിരിക്കണം.
2: സാർ, നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്നുണ്ടോ?
3: ഉണ്ട്. അതായത് ഇൻപേഷ്യന്റ് ആയി ട്രീറ്റ് ചെയ്താൽ മാത്രമേ മെഡിക്കൽ എക്സ്പെൻസസ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളൂ. അതിൻ്റെ പുറകിൽ ഒരു റേഷണൽ കാണും, കാരണം അല്ലെങ്കിൽ എല്ലാവരും OPയിൽ പോയി ടിക്കറ്റ് എടുത്ത് ഞാൻ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ സ്കാൻ കുറിച്ച് തന്ന് വലിയ എക്സ്പെൻസീവ് ഇൻവെസ്റ്റേഷൻ കുറിച്ച് തന്ന് പോകാൻ പറ്റൂല. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമ്മളൊരു സീരിയസ് ഡിസീസ് കണ്ടീഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പോളിസി ഉണ്ടെന്ന് വിചാരിച്ചാൽ ഒരു പനി വന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചാൽ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല, അതിന് സാധ്യതയില്ല. അപ്പം ഒരു സീരിയസ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ട് സ്വാഭാവികമായി ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഷൻ നടത്തി ട്രീറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് മെഡിക്കൽ ഇൻഷുറൻസ് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പോളിസിയിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് പറയുന്നെങ്കിലും ഉണ്ടോ? എന്നാൽ സപ്പോസ് ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഒരു സർജറി ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, പക്ഷേ അതിനുശേഷം വീണ്ടും എൻ്റെ റിവ്യൂവിന് പോയി വീണ്ടും വന്നു, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തതിനു ശേഷം അതിൻ്റെ തുടർ സർജറി വേറെ സർജറി ചെയ്തു, അതുമൊക്കെ പരിഗണിക്കും. പക്ഷെ ബേസിക്കലി ഇൻപേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. OP ട്രീറ്റ്മെന്റിന് മെഡിക്കൽ ഇൻഷുറൻസ് പ്രകാരം അതിലെ റീഇംബേഴ്സ്മെന്റ് കിട്ടും.
2: പിന്നെ എനിക്ക് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
3: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാഷ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസ് വേണ്ടി ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൽ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഇവിടെ ബെൻസിർ ഹോസ്പിറ്റൽ, നയൽസ് ഹോസ്പിറ്റൽ, മെഡിസിറ്റി, മെഡിത്രീന, അങ്ങനെ പല ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ടൈപ്പ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആണെങ്കിൽ ഈ പേഷ്യൻ്റ് അവിടെ പോയി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി അവരെ കാണിക്കും. ഹോസ്പിറ്റലിൽ അപ്പോഴും തന്നെ ഇൻഫോം ചെയ്യും, നിങ്ങളുടെ പോളിസി പ്രകാരമുള്ള ഇൻഷുർഡ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇന്ന ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടെ ചേർത്ത് പ്രീ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ചെല്ലും. ഇൻഷുറൻസ് കമ്പനി അവിടുത്തെ പാനൽ ഓഫ് ഡോക്ടർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പരിശോധിച്ചിട്ട് ഈ പേഷ്യൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടെന്നും സർജറിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നോളൂ, ഞങ്ങൾ ഇത്ര രൂപ പ്രാഥമികമായിട്ട് അലോട്ട് ചെയ്യുന്നു അറിയിക്കും. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഡിസ്ചാർജ് സമയത്ത് ബില്ല് ഇൻഷുറൻസ് കമ്പനിക്ക് അന്ന് തന്നെ അയച്ചു കൊടുക്കും. അന്നാണോ ഡിസ്ചാർജ് ബില്ലെന്ന് അപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ, പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, ഇൻഷുറൻസ് കമ്പനി ഈ ഹോസ്പിറ്റൽ ബില്ല് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്രൂവ് ചെയ്ത് ആർക്ക് കൊടുക്കും? ഹോസ്പിറ്റലിനാണ് കൊടുക്കും. അപ്പോൾ ഹോസ്പിറ്റലിന് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് മൊത്തം ഹോസ്പിറ്റലിന് ഡയറക്റ്റായിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ ഈ പേഷ്യന്റിന് കാശൊന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. അതാണ് ക്യാഷ് ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്യാഷ് കൊടുക്കാതെ പോകാവുന്ന. ഇപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് രാവിലെ ബില്ല് ഇഷ്യൂ ചെയ്താൽ അപ്പോൾ തന്നെ ഫാക്സ് ആയിട്ടോ ഇമെയിലായിട്ടോ ബില്ല് സ്കാൻ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അവിടെ സ്ഥിരം ആൾക്കാർ ഇരിപ്പുണ്ട്, അവർ പ്രോസസ്സ് ചെയ്ത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ചില സമയം നീണ്ടുപോകാം, അര ദിവസമോ ചില ദിവസം പിറ്റേ ദിവസം ആയിരിക്കും വരുന്നത്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവർ പ്രിഫറബിളി സെയിം ഡേ ഈവനിങ്ങിലോടുകൂടി ഈ ബില്ല് അപ്രൂവ് ചെയ്യും. ബില്ല് അപ്രൂവ് ചെയ്ത് ഫുള്ളി അപ്രൂവ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു പൈസയും കൊടുക്കണ്ട. സപ്പോസ് ചില കേസുകളിൽ ചില ബില്ലുകൾ ചിലത് ഡിഡക്റ്റബിൾസ് എന്ന് പറയും, അപ്പോൾ ഡിഡക്റ്റബിൾസ് തരൂല്ല. അപ്പോൾ ഒരു 90% or 80% ആയിരിക്കും കിട്ടുന്നത് വെച്ചോ, ബാക്കി 20% നമ്മൾ കൊടുത്താൽ മതി, കൊടുത്തിട്ട് പോകാം. അപ്പോൾ ചില കേസുകളിൽ 100% കൊടുക്കാമായിരിക്കാം. ഏതായാലും ഇൻഷുറൻസ് കമ്പനി മൊത്തം പൈസയും കൊടുക്കുന്ന സ്ഥിതിക്ക് ഇൻഷുർഡ് ക്യാഷ് ഒന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി പോകാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് ക്യാഷ് ലെസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യമുള്ള സ്ഥിതി, ഇത് എല്ലായിടവും ഇല്ല, ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസിലെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ

0: അവിടെ കാസ്റ്റസ്. അപ്പൊ ഒരു ചോദ്യം കൂടെ സ്വാഭാവികമായിട്ടും വരും, ചോദിക്കുമെന്ന്
1: എനിക്കറിയാം. സാർ പറഞ്ഞു ഇപ്പൊ ലിസ്റ്റ് ചെയ്ത കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊരു അസുഖം വരുമ്പോ നമ്മൾ ലിസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ ആണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാറില്ല. പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത്
0: മാത്രമേ,
1: അതെ, ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൺലിസ്റ്റഡ് ഹോസ്പിറ്റൽ ആണ് അത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു നമുക്കിപ്പം റീഇംബേഴ്സ്മെന്റിന് നമുക്ക് സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ ക്യാഷ്ലെസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറിലെ ഒരു സൗകര്യം മാത്രമാണ്. ലിസ്റ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ക്യാഷ് കൊടുക്കാതെ പോകാനുള്ള ഒരു സൗകര്യം, ഒരു പ്രിവിലേജ് എന്നോ റൈറ്റ് എന്നോ പറയാം. ഇനി ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്യണം, ബില്ല് വരുമ്പോൾ ബില്ല് ആദ്യം നിങ്ങൾ അടയ്ക്കണം, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അടയ്ക്കണം. അടച്ചിട്ട് ആ ക്യാഷ് പെയ്ഡ് ബില്ലും റെസീറ്റും ഡോക്ടറിന്റെ ഡിസ്ചാർജ് സമ്മറിയും ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി, ബ്രാഞ്ച് ഓഫീസിൽ പോയി ഒരു ക്ലെയിം ഫോം എഴുതി കൊടുക്കണം, ഇൻഷുറൻസിന് ക്ലെയിം ഫോം. ആ ക്ലെയിം ഫോമിൽ എന്തൊക്കെ കാണും? പ്രധാനമായിട്ടും എന്റെ പേര്, എന്റെ പോളിസിയുടെ നമ്പർ, ഞാൻ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു, എനിക്ക് എത്ര രൂപ ബില്ലായി, അതിന്റെ എല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ക്ലെയിം ഫോം കൊടുത്താൽ ക്ലെയിം പ്രോസസ് ചെയ്ത് അവർ പൈസ തരും. അപ്പൊ ക്യാഷസും അല്ലാതെ നമ്മൾ വ്യത്യാസം, ക്യാഷസ് ആണെങ്കിൽ ലിസ്റ്റഡ് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കാതെ പോകാം. മേ ബി 100%, മേ ബി 90% ഓർ 80% ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതേസമയം ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ യു ഹാവ് ടു പേ ഫസ്റ്റ് ദെൻ ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അതാണ് റീഇംബേഴ്സ്മെന്റ് എന്നാണ്.
1: അപ്പൊ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, കാരണം നമ്മളിപ്പോ ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ബിൽസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബില്ല് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു തിരക്കിനിടയിൽ ഒറിജിനൽ ബില്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒറിജിനൽ ബിൽസ് തന്നെ നമ്മൾ ഈ ഒരു ഇതിന് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ?
0: വേണം, വേണം. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി സ്പീക്കിംഗ് ഒറിജിനൽ ബില്ല് തന്നെ വേണം. ഒറിജിനൽ ബില്ല് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുന്നത്, പെർസ്യൂം ചെയ്യുന്നത്, ഊഹിക്കുന്നത് നിങ്ങൾക്ക് മറ്റെവിടുന്നോ ഒറിജിനൽ ബില്ല് വെച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒറിജിനൽ ബില്ല് തരാത്തത്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഉടനെ ന്യായമായിട്ട് ഒരാൾക്ക് കളഞ്ഞോ, സാധാരണ കളഞ്ഞുവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ ബില്ല് ഒത്തിരി നാൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ കൊടുക്കുകയല്ല, ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ പിറ്റേ 7 ദിവസം ഞാൻ ക്ലെയിം ഫോം കൊടുക്കണം, അപ്പൊ തന്നെ നമ്മൾ ഒറിജിനൽ ബില്ല് കൊടുക്കും. അപ്പൊ ഒറിജിനൽ ബില്ല് ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും അങ്ങനെ ഒരു കാരണത്താൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ കളഞ്ഞു എന്നോ വല്ലതും വന്നു അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും. ആ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും, നിങ്ങളൊരു അഫിഡവിറ്റോ അല്ല പറയുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കണം, കാരണം ഞാൻ ഈ ബില്ല് ഒറിജിനൽ ബില്ല് കളഞ്ഞുപോയതാണ്, ഈ ഒറിജിനൽ ബില്ല് വെച്ച് ഞാൻ മറ്റെവിടുന്നെങ്കിലും റീഇംബേഴ്സ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ പറയുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് കാണുകയാണെങ്കിൽ എന്റെ പൈസ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്താൽ കമ്പനി പരിഗണിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം, ഒറിജിനൽ ബില്ലും ഒട്ടും പിന്നെ സൂക്ഷിക്കണം, വളരെ കൃത്യമായി സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ബില്ലോ ഡിസ്ചാർജ് സമ്മറി ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തരും, പക്ഷെ പിന്നീട് ഒരു ബില്ല് തരണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള സീൽ അടിച്ചേ തരത്തുള്ളൂ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
1: സാർ പറഞ്ഞു ഇപ്പോ അൺലിസ്റ്റഡ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് ഈ ഒറിജിനൽ ബിൽസുകൾ 7 ദിവസത്തിനകമാണ്
0: ക്ലെയിം ചെയ്യേണ്ടത്.
1: അതിന്റെ പീരീഡ് അതാണ്.
0: ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ക്ലെയിം ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ ചെലവ് എത്രയെന്ന് എന്ത് അസുഖത്തിനാണ് ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഡിസ്ചാർജ് സമ്മറി, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ബിൽസ് ഇവ കൊടുക്കണം.
1: ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് പ്രശസ്ത നാടക നടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്.
3: ഈ മാധവൻ കുട്ടിക്ക് രക്തപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ? ഈ മാധവൻ കുട്ടിക്ക് രക്തപ്പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാന്ന് ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ മാറ്റല്ലേ എന്ന്.
2: അടൂർ ഭാസി കഴിഞ്ഞാൽ അടൂരിന്റെ നാമം വാനോളമുയർത്തിയ കലാകാരിയാണ് അടൂർ ഭവാനി. മലയാളത്തിൽ കൂടുതലും അമ്മ മുത്തശ്ശി വേഷങ്ങളിൽ തിളങ്ങിയ അവർ ഒരിക്കൽ പോലും ആവർത്തനം തോന്നുന്ന അമ്മ വേഷങ്ങളിൽ തളച്ചിടപ്പെട്ടില്ല. ഇമോഷണൽ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഹാസ്യം കലർന്ന വേഷങ്ങളിലാണ് നമ്മൾ അടൂർ ഭവാനിയെ കൂടുതലായും കണ്ടത്. സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറി പിന്നീട് നാടകാഭിനയത്തിലേക്ക് ചേക്കേറിയ നടിയാണ് അടൂർ ഭവാനി. സഹോദരി അടൂർ പങ്കജത്തിനൊപ്പം തിക്കുറിശ്ശിയുടെ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ പോയ ഭവാനി ആകസ്മികമായിട്ടാണ് അഭിനയത്തിൽ അരങ്ങേറുന്നത്. എന്നാൽ അന്ന് അഭിനയ കലയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന അവർ അഭിനയത്തെ ജീവിതമാർഗമാക്കാൻ തീരുമാനിക്കുന്നത് നാടകങ്ങളിലേക്ക് ചുവട് മാറ്റുമ്പോഴാണ്. അങ്ങനെ മനക്കര ഗോപാലപിള്ളയാശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കരയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് നാടകത്തിൽ തുടക്കം കുറിച്ചു. 21-ാം വയസ്സിൽ പ്രമുഖ നാടക ട്രൂപ്പായ KPSC ചേർന്നു. KPSC മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തുകൊണ്ട് അവർ മലയാള നാടകവേദികളിൽ നിറഞ്ഞു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ നാടകത്തിൽ ഭവാനി അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭവാനിയോളം മികച്ചതായി മറ്റാരുമില്ല എന്ന തോപ്പിൽ ഭാസിയുടെ തിരിച്ചറിവിൽ നിന്നാണ് അടൂർ ഭവാനി എന്ന സിനിമാ നടി വീണ്ടും ജനിക്കുന്നത്. നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം അവർക്ക് തന്നെ ലഭിച്ചു. തുടർന്ന് രാമോ കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ചു. എന്നാൽ രാമോ കാര്യാട്ട് സംവിധാനം ചെയ്ത ദേശീയ ബഹുമതി നേടിയ ചെമ്മീനിലെ നായിക കരുത്തമ്മയുടെ അമ്മ വേഷമാണ് അടൂർ ഭവാനി എന്ന നടിയെ ശ്രദ്ധേയമാക്കുന്നത്. പിന്നീടങ്ങോട്ട് ഏതാണ്ട് 450 മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. പ്രശസ്ത നാടക നടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് തിരശീലയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1927 പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പാറപ്പുറത്ത് വീട്ടിൽ രാമൻപിള്ളയുടെയും കുഞ്ഞുകുഞ്ഞമ്മയുടെയും മകളായി ജനനം. പ്രസിദ്ധ നടി അടൂർ പങ്കജം അടൂർ ഭവാനി അമ്മയുടെ സഹോദരിയാണ്. തിക്കുറിശിയുടെ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി സഹോദരിക്കൊപ്പം പോയ ഭവാനി ആ സിനിമയിൽ ആകസ്മികമായി അഭിനയിക്കുകയായിരുന്നു. സിനിമയിലെ അരങ്ങേറ്റത്തിന് ശേഷം നാടകത്തിലാണ് കൂടുതലായും അടൂർ ഭവാനി അഭിനയിച്ചത്. മനക്കര ഗോപാലപിള്ള ആശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കരയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് നാടകത്തിൽ തുടക്കം കുറിച്ചു. 21 വയസ്സിൽ പ്രമുഖ നാടക ട്രൂപ്പായ KPAC ചേർന്നു. KPAC മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ ഭവാനിക്ക് ആ നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം തന്നെ ലഭിച്ചു. തുടർന്ന് രാമു കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ തന്നെ ലഭിച്ചു. അടൂർ പങ്കജവുമായി ചേർന്ന് ജയ തിയേറ്റേഴ്സ് തുടങ്ങിയെങ്കിലും പരിത്രാണായം, പാംസുല, രംഗപൂജ, പാശുപദാസ്ത്രം എന്നീ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷം അവർ പിരിഞ്ഞു. പിന്നീട് 1980 ഭവാനി അടൂർ മാതാ തിയേറ്റേഴ്സ് തുടങ്ങി. 3 വർഷത്തോളം മാത്രം നിലനിന്ന ആ സമിതി പീനൽക്കോട്, ചക്രവർത്തിനി, പാഠമൊന്ന്, അദ്ധ്യായം എന്നീ നാടകങ്ങൾ കളിച്ചു. ഈ നാടക സമിതിയുടെ പരാജയം അവർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചു. പിന്നീടവർ നാടകങ്ങളിൽ സഹകരിച്ചിരുന്നില്ല. 450 മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തുലാഭാരം, മുടിയനായ പുത്രൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, കള്ളിച്ചെല്ലമ്മ, സ്വയംവരം, വിത്തുകൾ, ചെമ്പരത്തി, നെല്ല്, ഒരു CBI ഡയറി കുറിപ്പ്, കോട്ടയം കുഞ്ഞച്ചൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. അവസാനമായി അഭിനയിച്ചത് K. Madhu സംവിധാനം ചെയ്ത സേതുരാമയ്യർ CBI എന്ന സിനിമയിലാണ്. 1969 മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 93 കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. മാതൃഭൂമി മെഡിമിക്സ് ഏർപ്പെടുത്തിയ ചലച്ചിത്ര സപര്യയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റിന് 2002 അർഹയായി. നാടകരംഗത്തെ അവരുടെ മികച്ച സംഭാവനകൾക്ക് കേരള സംഗീത നാടക അക്കാദമി അവരെ ആദരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘകാലമായ ചികിത്സയിലായിരുന്ന അവർ 2009 ഒക്ടോബർ 25 അന്തരിച്ചു. തിരശീലയിൽ ഇനിയൊരു

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം തിരശ്ശീലയിലേക്ക്. ഭവാനി അമ്മയുടെ വിശേഷങ്ങളാണ് തിരശ്ശീലയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 69 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഭവാനിയമ്മ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. 1982 നാടകത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചു. 2008 കേരള സംഗീത നാടക അക്കാദമി ഭവാനിയെയും സഹോദരി പങ്കജത്തെയും അവരുടെ നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ആദരിച്ചു. ഭവാനിയമ്മ അഭിനയിച്ച പ്രധാന നാടകങ്ങളാണ് വേലുത്തമ്പി ദളവ, മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാണ്ഡം, പരിത്രാണയം, പംസുല, രംഗപൂജ തുടങ്ങിയവ. അമ്മ വേഷമായാലും കുശുമ്പുള്ള അടുക്കളക്കാരിയുടെ വേഷമായാലും ഭവാനിയമ്മ പകർന്നാടുമ്പോൾ അത് നമുക്ക് അഭിനയമാകുന്നില്ല, നമ്മുടെ പരിസരത്ത് കണ്ടുമറന്ന ജീവിതമേ ആകുന്നുള്ളൂ. ഭവാനിയമ്മ ചെമ്മീനിലെ മരക്കാത്തിയായി മാറിയത് ഇങ്ങനെയായിരുന്നു. കുടുംബവിശേഷങ്ങളിലെ അടുക്കളക്കാരിയും CBI ഡയറിക്കുറിപ്പിലെ ചെവി കേൾക്കാത്ത വേലക്കാരിയുമൊക്കെ അഭിനയമായിരുന്നുവെന്ന് ആർക്ക് വിശ്വസിക്കാനാകും? നമുക്ക് ചില ശബ്ദശകലങ്ങൾ കേൾക്കാം.
2: ചാച്ചിക്കിപ്പോ എന്താണ് ഒരു വിഷമം?
3: എനിക്കൊരു വിഷമവും ഇല്ല. എന്റെ കറുത്തമ്മേനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു.
2: അവ വരാതിരിക്കല്ലേ ചാച്ചി, പെറ്റതല്ലേ?
3: അവളെ അവൻ അയക്കത്തില്ല. അവനും അങ്ങനെ
4: തോന്നും. വീട്ടിലോട്ട്
3: എനിക്കൊട്ട് വൈദ്യനും വേണ്ട, മരുന്നും വേണ്ട. നിങ്ങൾ എന്നെ മകളെ വിളിച്ചോണ്ട്
4: പോകാണ്.
3: ഞാൻ

സ്വാഭാവികതയായിരുന്നു ഭവാനി അമ്മയിലെ നടിയുടെ പ്രത്യേകത. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയുടെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. രേഖകളില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ 28 കോളേജുകളിലും പ്രായപൂർത്തിയായവർക്കുള്ള വിദ്യാഭ്യാസ പരിപാടികളിലും പ്രവേശനം വിലക്കാൻ ഫ്ലോറിഡ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വോട്ട് ചെയ്തു. കോളേജ് സീറ്റുകൾ ഫ്ലോറിഡയിലെ സ്ഥിരതാമസക്കാർക്കും US പൗരന്മാർക്കും മാത്രമായി മാറ്റിവെക്കണമെന്നാണ് ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന ഗവർണർ റോൺ ഡിസെൻറ്റിസ് ഉൾപ്പെടെയുള്ളവരുടെ വാദം. എന്നാൽ ഈ തീരുമാനം ഇവിടെ വളർന്ന യുവതലമുറയുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർക്കുമെന്നും കോളേജ് സിസ്റ്റത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. സാൽമോണെല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രമുഖ അമേരിക്കൻ കമ്പനിയായ ഊട്സ് പുറത്തിറക്കുന്ന വിവിധയിനം പൊട്ടറ്റോ ചിപ്സുകൾക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ഉയർന്ന ക്ലാസ് 1 ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കോ മരണത്തിനോ വരെ കാരണമായേക്കാവുന്ന സാഹചര്യങ്ങളിലാണ് FDA സാധാരണയായി ഈ വിഭാഗത്തിൽപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി 5 ദിവസത്തിനുള്ളിൽ 10,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. പ്രതിദിനം കുറഞ്ഞത് 2,000 പേരെ വീതം അറസ്റ്റ് ചെയ്യാനാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതോടെ US തടങ്കൽ കേന്ദ്രങ്ങളിലുള്ളവരുടെ എണ്ണം 63,000 കടന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് വക്താക്കൾ അറിയിച്ചു. എന്നാലും കോടതി ഉത്തരവുകൾ ലംഘിച്ചും സഭാംഗങ്ങളെ പോലും തടവിലാക്കിയും നടത്തുന്ന ഈ അറസ്റ്റുകൾക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. അമേരിക്കയിലെ ഗ്രേറ്റർ സിയാറ്റിൽ മേഖലയിലെ 4,000-ലധികം മലയാളി കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേരള അസോസിയേഷൻ ഓഫ് വാഷിംഗ്ടൺ. മലയാളി സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ സംഘടന മലയാളം ക്ലാസുകൾ, കായിക മത്സരങ്ങൾ, കുടുംബസംഗമങ്ങൾ, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം തുടങ്ങി വർഷം മുഴുവൻ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. സിയാറ്റിൽ മേഖലയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സാംസ്കാരിക പാരമ്പര്യവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. നോർത്ത് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ മുഖ്യ പ്രഭാഷകനായി എത്തിയ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രോപൊലിത്തയ്ക്ക് ജോൺ എഫ് കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഭദ്രാസന മെത്രോപൊലിത്ത സക്കറിയ മാർ നിക്കോളാവോസ്, ഭദ്രാസന ചാൻസലർ ഫാദർ തോമസ് പോൾ, കോൺഫറൻസ് കോർഡിനേറ്റർ ഫാദർ അലക്സ് ജോയ്, സെക്രട്ടറി ജെയ്സൺ തോമസ് ട്രഷറർ ജോൺ താമരവേലിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ടെക്സസിലെ മലയാളി സമാജം ഓഫ് ലീക്ക് സിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷം ആവണിത്തേനൽ 2026 August 15 ലീക്ക് സിറ്റിയിലെ ജോണി അറോൾഫോ സിവിക് സെന്ററിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

Music with Radio Santhvanam 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ച.

ചൊവ്വാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ

ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.